0: ശുഭദിന ചിന്തകൾ.
1: മൂടില്ല, ഒന്നിനൊരു ഉഷാറില്ല, മനസ്സിനൊരു സന്തോഷം തോന്നുന്നില്ല. വല്ലാത്തൊരു ദിവസം, മോശം ദിവസം, ഇതൊക്കെ ചില ദിവസങ്ങളിൽ നാം പറയാറുള്ളതാണ്, പരിതപിക്കാറുള്ളതാണ്. ഇന്നൊന്നിനും തോന്നണില്ല എന്നൊക്കെ പറയാറുണ്ട്. സത്യവുമാകാം. പക്ഷേ ആ മടുപ്പ് തകർക്കേണ്ടതും മുറിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ മാത്രം ബാധ്യത. മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും പ്രതീക്ഷ കൊണ്ടും കർത്തവ്യങ്ങൾ കൊണ്ടും കടമകൾ കൊണ്ടും ആ മടുപ്പിൻ്റെ മൂടുപടത്തെ നമുക്ക് വലിച്ചു കീറാനാവും, ദൂരേക്ക് എറിഞ്ഞു കളയാനാവും. നാം തിരിച്ചറിയേണ്ടത് ഓരോ ദിവസവും നന്ദിപൂർവമായ സ്മരണയോടെ വേണം ആരംഭിക്കാൻ. ജീവനാകുന്ന, ആരോഗ്യമാകുന്ന, ഇക്കാണുന്ന സന്തോഷമാകുന്ന എല്ലാം നൽകുന്ന ഒരു പ്രഭാതം നമ്മിലേക്ക് വരുമ്പോൾ അതിനെ നന്ദിപൂർവം സ്മരിച്ചുകൊണ്ട് വേണം ഉണരാൻ. അതുകൊണ്ട് തന്നെയാണ് പല വിശ്വാസങ്ങളിലും ഉണർന്നാലുടൻ തന്നെ ചൊല്ലേണ്ട ശ്ലോകങ്ങളും പ്രാർത്ഥനകളുമൊക്കെ മനുഷ്യരെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ശ്ലോകങ്ങളും വാക്യങ്ങളും ചൊല്ലുവാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ആ ദിവസത്തിൻ്റെ മനോഹാരിത ഉൾക്കൊള്ളാനുള്ള ഒരു രൂപഭാവം ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ തുടങ്ങിയാൽ ഏത് മുഷിപ്പുള്ള ദിവസത്തിലും ഏത് മടുപ്പുള്ള ദിവസത്തിലും തിളങ്ങുന്ന ഒരു രേഖ നമുക്കെവിടെയെങ്കിലും കാണാൻ കഴിയും. ആ രേഖയിലേക്ക് നാം പ്രവേശിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മടുപ്പാകെ മാറും. ചിലപ്പോൾ ആ രേഖ നല്ലൊരു പുസ്തകമാകാം, ചിലപ്പോൾ ഒരു സേവനമാകാം, ചിലപ്പോൾ ചില ഓർമ്മകളാകാം, ചില കൂടിക്കാഴ്ചകളാകാം, ചില സന്തോഷങ്ങളാകാം, ചില വാട്സപ്പ് മെസ്സേജുകളാകാം. ഇങ്ങനെയൊക്കെ അതിന് വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. അത് തിരിച്ചറിയാവുന്നത് നമുക്ക് മാത്രമാണെന്ന് മറക്കാതിരിക്കാം. അതുകൊണ്ട് തന്നെ മുഷിപ്പും മടുപ്പും നമുക്ക് വലിച്ച് ദൂരേക്കെറിയാം. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നല്ല ഊർജ്ജസ്വലമായി ഓരോ പ്രഭാതത്തെയും കരുത്തുള്ള പ്രഭാതങ്ങളാക്കി മാറ്റാം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 90.5.

0: മാതൃക പാർക്ക് കൂടിയായി ഞെളിയൻ പറമ്പിനെ മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചി കോർപ്പറേഷനിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന 125 ടൺ പ്ലാന്റിന്റെ മാതൃകയിൽ ഞെളിയൻ പറമ്പ് പദ്ധതിയും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ നിന്ന് അവ നീക്കം ചെയ്ത് സ്ഥലം വീണ്ടെടുക്കാൻ പരിശ്രമിക്കുകയാണ് ഗവൺമെന്റെന്നും എറണാകുളം, മഞ്ചേരി ഉൾപ്പെടെ 50 കേന്ദ്രങ്ങളിൽ നടപടി പുരോഗമിക്കുകയാണെന്നും കെ എം ഷാജി അറിയിച്ചു. ഡിജിറ്റൽ സുരക്ഷാബോധവൽക്കരണത്തിന് നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിൻ ബുധനാഴ്ച മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ഫുള്ളിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് പഞ്ചമി ഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. പാലക്കാട്ട് പദ്ധതിയുടെ സംസ്ഥാനതല പ്രഖ്യാപനം നടത്തുകയായിരുന്നു മന്ത്രി. 15 താഴെ കുടുംബങ്ങൾ മാത്രം കഴിയുന്ന ഉന്നതികളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ച് അവരെ പുരോഗതിയിലേക്ക് നയിക്കുന്ന പദ്ധതിയാണ് പഞ്ചമി ഗ്രാമം. കോഴിക്കോട് കൂമ്പാറ റോഡിൽ ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽ പരിക്കേറ്റവരെ മന്ത്രി ടി സിദ്ദിഖ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ചു. അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ച 11 പ്രായമായ കുഞ്ഞിന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിച്ചു. ചികിത്സയിൽ കഴിയുന്നവർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകാൻ ആശുപത്രി സൂപ്രണ്ടിന് മന്ത്രി നിർദ്ദേശം നൽകി. മലപ്പുറം കാളികാവിൽ നിന്നും കോഴിക്കോട് കക്കാടംപൊയിലേക്ക് പോയ ട്രാവലറാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന 23 പേർക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കാനും ഉപയോഗത്തിന് ശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കാനും സൌകര്യമൊരുക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് ബംഗളൂരുവിലെ കെമ്പഗൌഡ വിമാനത്താവളത്തെക്കുറിച്ചാണ്.
1: ടെക് നഗരമായ ബംഗളൂരുവിനെ ഇന്ത്യയിലെ മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാസഞ്ചർ കാർഗോ ഹബ്ബായി കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 4 കോടിയിലധികം പേരാണ് ഈ വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. യാത്രക്കാരുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 24% വർധനയാണുണ്ടായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 2.8 ലക്ഷം സർവീസുകളാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രധാന വിപണികളുമായി ബിസിനസ്സുകളെ ബന്ധിപ്പിക്കുന്ന 5 ലക്ഷം മെട്രിക് ടണ്ണിലധികം കാർഗോ കൈകാര്യം ചെയ്യാനും വിമാനത്താവളത്തിന് സാധിച്ചു. ആധുനിക ചെക്ക് ഇൻ ബാഗേജ് സൌകര്യങ്ങൾ, ഫ്ളൈറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേകൾ, ലോഞ്ചുകൾ, മികച്ച ഇന്റീരിയർ ഡിസൈനിംഗ് തുടങ്ങിയവ കെമ്പഗൌഡ വിമാനത്താവളത്തിന്റെ പ്രത്യേകതകളാണ്.
0: വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ലോക്സഭയിൽ നിന്ന് 21 രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളടങ്ങിയ ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി BJP MP ഭർതൃഹരി മഹതാബിനെ നിയമിച്ചു. വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP ശശി തരൂരിനെയും സ്പീക്കർ നിയമിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിലെ ഐചിനഗോയ ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. 2 നീണ്ട ആവേശകരമായ മത്സരങ്ങളുടെ സമാപന ചടങ്ങ് നഗോയ സിറ്റിയിലെ മിസുഹു പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 6 സമാപന ചടങ്ങുകൾ. ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിക്കുന്നത് ഷൂട്ടിംഗ് താരം നീരു ദണ്ഡയാണ്. ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്താണ്. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ അനുമോദിച്ചു. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്നലെ 5 2 വെള്ളിയും 2 ഉൾപ്പെടെ 9 മെഡലുകൾ നേടി. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ 5-1 തകർത്ത് ഇന്ത്യ സ്വർണ്ണ മെഡൽ നിലനിർത്തി. ഇതോടെ 2028 ലോസ്ആഞ്ചലസ് ഒളിമ്പിക്സ് യോഗ്യതയും രാജ്യം ഉറപ്പാക്കി. നിഷിനിൽ 2020 പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാനെ 19 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വനിതാ ഫോറം 46th സംസ്ഥാന സമ്മേളനം തൃശൂർ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഇന്ന് ചേരും. മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടും മൃഗങ്ങൾക്കെതിരായ ക്രൂരതകൾക്കും അതിക്രമങ്ങൾക്കും എതിരെ അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ സിംഗീതം ശ്രീനിവാസ റാവു അന്തരിച്ചു. ഇന്നലെ രാത്രി ചെന്നൈയിലെ കാവേരി ആശുപത്രിയിലായിരുന്നു 94-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കമൽഹാസൻ അഭിനയിച്ച നിശബ്ദ ചിത്രം പുഷ്പകവിമാനം, അപൂർവ സഹോദരങ്ങൾ, മൈക്കിൾ മദന കാമരാജൻ, മകളിർ മട്ടും, മുംബൈ എക്സ്പ്രസ് എന്നിവ ഉൾപ്പെടെ നിരവധി ജനപ്രിയ സിനിമകൾ റാവു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്രമങ്ങളിൽ വ്യക്തത ഉറപ്പാക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൊച്ചിയിൽ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ജനറൽ കെ ജാജുബാബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുല്യതാ അധ്യാപക ശാക്തീകരണ പരിപാടിയുടെ പരിശീലന മൊഡ്യൂൾ നിർമ്മാണ ശില്പശാലയ്ക്ക് സിവിൽ സ്റ്റേഷനിൽ തുടക്കമായി. കോഴിക്കോട് ഡയറക്ടർ പ്രിൻസിപ്പൽ ഡോക്ടർ യു കെ അബ്ദു നാസർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഫിലിപ്പീൻസിലെ ആസിയാൻ ഇന്ത്യ മാരിടൈം അഭ്യാസത്തിൽ ഇന്ത്യൻ നാവിക കപ്പലുകളായ INS സഹ്യാദ്രിയും INS കുലിഷും പങ്കാളികളായി. ആങ്കേഡ് ഇൻ ട്രസ്റ്റ്, യുണൈറ്റഡ് അറ്റ് സീ എന്നീ വിഷയത്തിലായിരുന്നു അഭ്യാസം. പ്രൊഫഷണൽ ആശയവിനിമയം, പ്രവർത്തന ഏകോപനം, സമുദ്രപരിശീലനം എന്നിവയ്ക്ക് അഭ്യാസം അവസരങ്ങൾ നൽകിയതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതന സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകി സംസ്ഥാനത്തെ പുനർവിഭാവനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാൻ വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി റോജി എം ജോൺ. കോഴിക്കോട് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ പദ്ധതി മാതൃകാപരമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ എം ഷാജി. ജപ്പാനിലെ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. 21 സ്വർണവുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झाः.

0: ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണം. വികസനത്തിനായി നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്ത് നിർത്തുന്ന സമീപനമായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. നാലാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ വിശദമായി. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ധനകാര്യസമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി ഭർതൃഹരി മഹതാബിനെയും വിദേശകാര്യസമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി ശശി തരൂരിനെയും നിയമിച്ചു. ഒരു റിപ്പോർട്ട്.
1: ബിജെപി എംപി സുധീർ ഗുപ്തയാണ് റെയിൽവേ സമിതിയുടെ അധ്യക്ഷൻ. കൃഷി, മൃഗസംരക്ഷണം, ഭക്ഷ്യസംസ്കരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി ചരൺജിത് സിംഗ് ചെന്നിയും പ്രതിരോധ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി രാധാമോഹൻ സിംഗും ജലവിഭവ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി രാജീവ് പ്രതാപ് റൂഡിയും ചുമതലയേൽക്കും. ഗ്രാമവികസന പഞ്ചായത്തീരാജ് സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി സപ്തഗിരി ഉലഗിയെയും വാർത്താവിനിമയ വിവര സാങ്കേതിക വിദ്യാ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി നിശികാന്ത് ദുബിയെയും നിയമിച്ചു. ബിജെപി രാജ്യസഭാ എംപി സുധാൻഷു ത്രിവേദി വാണിജ്യ സമിതിയുടെ പുതിയ അധ്യക്ഷനാകും. വളം, രാസവസ്തു സമിതിയുടെ അധ്യക്ഷയായി തൃണമൂൽ എംപി കാഗോലി ഗസ്തിദാറിനെ നിയമിച്ചു. പുതിയ സമിതികൾക്ക് കഴിഞ്ഞ മാസം 26 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ കരുത്തും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷിയും ഇന്ത്യ ആർജിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ധനകാര്യ വിവേകം, അടിസ്ഥാന സൌകര്യ വികസനത്തിലെ നിക്ഷേപം, ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ, മെച്ചപ്പെട്ട സേവന വിതരണ സംവിധാനങ്ങൾ, തുടർച്ചയായ പരിഷ്കാരങ്ങൾ എന്നിവയിലൂടെയാണ് ഇത് സാധ്യമായത്. ന്യൂഡൽഹിയിൽ നടന്ന അഞ്ചാമത് കൌട്ടില്യ സാമ്പത്തിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ചരക്ക് സേവന നികുതി, പാപ്പരത്ത് നിയമം, നാല് തൊഴിൽ നിയമങ്ങൾ എന്നിവയിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ സർക്കാർ വിപുലീകരിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ചതായും മന്ത്രി അറിയിച്ചു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമരാഷ്ട്രീയ സാങ്കേതിക സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രണ ചട്ടക്കൂടുകൾ പരിണമിക്കേണ്ടതുണ്ടെന്ന് നീതി ആയോഗ് അംഗം രാജീവ് ഗൌബ. നൂതനാശയങ്ങൾ, മത്സരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം അപകട സാധ്യതകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കൌടില്യ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ ന്യായ സംഹിത പൂർണമായും നടപ്പിലാക്കുന്നതോടെ ഇന്ത്യയിലെ ക്രിമിനൽ നിയമ സംവിധാനം ലോകത്തിലെ ഏറ്റവും ആധുനിക സംവിധാനമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഭോപ്പാലിൽ ഇന്നലെ നടന്ന ഗോപാലക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: ഇസ്കെ അന്തർ വിജ്ഞാൻ കോ ഹംനേ ഡാലാ ഹേ ഓൺലൈൻ സുൻവായി, വീഡിയോ കോൺഫറൻസിംഗ്, FSL കേ പ്രാവധാൻ ഓർ കൈ ആധുനിക് പ്രകാർ കേ വൈജ്ഞാനിക് സംശോധനോ കോ ഇസ്കെ സാത്ത് ജോഡാ ഹേ. മഹിളാ സുരക്ഷ, ഗുംശുദാ ബച്ചെ, ആതങ്ക്വാദ്, ലിഞ്ചിംഗ്, യേ സാരി ചീജോ സേ പ്രൊട്ടക്ഷൻ കി വ്യവസ്ഥാ ഹേ.
0: ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850-ലേറെ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽ ജീവൻ മിഷൻ 2.0 ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. പൂർത്തിയായ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആന്റ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും ഔപചാരികമായി കൈമാറി. പഞ്ചായത്തുകൾക്കും ഗ്രാമങ്ങൾക്കുമായി 346 ഹർ ഘർ ജൽ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പാകിസ്ഥാനിൽ നിന്നും പഞ്ചാബിലെ ഫിറോസ്പൂർ മേഖലയിലേക്ക് 3 പേർ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ചാർജ് ഡി അഫയേഴ്സിനെ വിളിച്ചുവരുത്തിയാണ് വിദേശകാര്യമന്ത്രാലയം പ്രതിഷേധമറിയിച്ചത്. സംഭവത്തിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സായുധ ലഹരി മരുന്ന് സംഘങ്ങളുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. അസാമീസ്, ബംഗാളി, മറാത്തി, പാലി, പ്രാകൃത് എന്നീ ശ്രേഷ്ഠ ഭാഷകളുടെ പഠനത്തിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം 5 മികവിന്റെ കേന്ദ്രങ്ങൾക്ക് അംഗീകാരം നൽകി. ഉന്നത അക്കാദമിക ഗവേഷണം, ഭാഷ, സാഹിത്യ പൈതൃക സംരക്ഷണവും ഡിജിറ്റലൈസേഷനും തുടങ്ങിയവയ്ക്ക് പിന്തുണ നൽകുന്നതാകും കേന്ദ്രങ്ങൾ. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന മന്ത്രവുമായാണ് അദ്ദേഹത്തിന്റെ പ്രയാണം. ന്യൂഡൽഹിയിലെ കേന്ദ്ര ഭരണ നിർവഹണ കേന്ദ്രത്തെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ബൃഹത്തായ പദ്ധതിയാണ് അദ്ദേഹം വിഭാവനം ചെയ്ത സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതി. പുതിയ പാർലമെന്റ് മന്ദിരം, കർത്തവ്യപദ്, പൊതു കേന്ദ്ര സെക്രട്ടേറിയറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇസ്രായേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു പ്രശംസിച്ചു. ദീപം തെളിയിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി ഇസ്രായേലി പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച നെതന്യാഹു, ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അപൂർവവും സുപ്രധാനവുമായ അംഗീകാരമാണ് ഈ ക്ഷണമെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി മുന്നോട്ട് വരുന്ന നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്ത് നിർത്തുന്ന സമീപനമായിരിക്കും സർക്കാരിന്റേതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോഴിക്കോട് സൈബർ പാർക്കിൽ ഹൈലൈറ്റ് സൈബർ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ വികസന പദ്ധതികൾ 2030 പൂർത്തിയാകുന്നതോടെ കേരളത്തിൽ 200,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഐടി സാങ്കേതിക രംഗത്ത് തിരുവനന്തപുരത്തിനും കൊച്ചിക്കുമൊപ്പമുള്ള പ്രധാന ഐടി കേന്ദ്രമായി കോഴിക്കോടിനെ മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളിൽ പാഠ്യപദ്ധതിക്കപ്പുറം സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാനും അവ വികസിപ്പിക്കാനുമുള്ള വേദികൾ അനിവാര്യമാണെന്ന് മന്ത്രി RoG M John. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8th അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നും IHRD 9 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. മെഡൽ നേട്ടത്തിൽ 4th സ്ഥാനത്താണ് ഇന്ത്യ. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: അശ്വാഭ്യാസത്തിൽ 2 മത്സരങ്ങൾ മാത്രമാണ് ഇന്ന് നടക്കുക. ഗെയിംസിലെ മറ്റു മത്സരങ്ങളെല്ലാം പൂർത്തിയായി. ഇന്ത്യൻ സമയം വൈകിട്ട് 2:30 സമാപന സമ്മേളനം നടക്കും. സമാപന ചടങ്ങിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന് പതാക കൈമാറും. സമാപന സമ്മേളനത്തിൽ രാജ്യങ്ങളുടെ പതാകകൾക്ക് പിന്നിലായി കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടക്കും. ഷൂട്ടിംഗിൽ 3 മെഡലുകൾ നേടിയ നീരു ദണ്ഡയാണ് ഇന്ത്യൻ പതാകയേന്തുക. ഏഷ്യൻ ഗെയിംസിൽ കിരീടം നിലനിർത്തിയ പുരുഷ ക്രിക്കറ്റ് ഹോക്കി ടീമുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ക്രിക്കറ്റിൽ സ്വർണം നേടിയതോടെ ഈ ഗെയിംസിൽ സുവർണ നേട്ടം കൈവരിച്ച ഏക മലയാളി താരമായി സഞ്ജു സാംസൺ മാറി. വനിതകളുടെ വ്യക്തിഗത ഗോൾഫ് ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണത്തിനുടമയായ പ്രണവിനെയും അദ്ദേഹം പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് 3rd ഏകദിന ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് 5 വിജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറുകളിൽ 7 നഷ്ടത്തിൽ 351 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ 48.2 ഓവറുകളിൽ 5 നഷ്ടത്തിൽ വിൻഡീസ് ലക്ഷ്യം കാണുകയായിരുന്നു. ന്യൂഡൽഹിയിൽ ഇന്ത്യ റഷ്യ ബന്ധം സംബന്ധിച്ച ഉപദേശക സമിതി യോഗത്തിന് വിദേശകാര്യമന്ത്രി DR S. ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, കണക്ടിവിറ്റി, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ യോഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. BJP MP ഭർതൃഹരി മഹതാബ് ധനകാര്യ സമിതി അധ്യക്ഷനാകും. ശശി തരൂർ MP വിദേശകാര്യ സമിതി അധ്യക്ഷൻ.

0: ഓണാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണം. വികസനത്തിനായി നിക്ഷേപകരെയും സംരംഭകരെയും ചേർത്ത് നിർത്തുന്ന സമീപനമായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. നാലാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ഹേയ്, നമ്മളങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ഗ്രീറ്റിംഗ്സുമായിട്ട്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് അർജന്റീനയാണ്. അപ്പോൾ ഒരു നല്ലൊരു ഞായറാഴ്ചയാണ്. ഒരു ഞായറാഴ്ച രാവിലെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട് അല്ലേ? മറ്റു ദിവസങ്ങളിലെ പോലെ അല്ല, രാവിലെ എഴുന്നേറ്റിട്ട് ഒച്ചപ്പാട് വേണ്ട, എവിടേക്കും പോകാനുള്ള തിരക്കില്ല, കുറച്ച് സമയം കിടക്കാം, പതുക്കെ എഴുന്നേൽക്കാം, ഒരു ചായയൊക്കെ കുടിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കാം അല്ലേ? ചിലർക്ക് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്ന ഒരു ദിവസമായിരിക്കും. ചിലർക്ക് കൂട്ടുകാരോടൊപ്പം പുറത്തു പോകാനുള്ള ഒരു ദിവസമായിരിക്കും. വേറെ ചിലർക്ക് ആഴ്ച മുഴുവൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാനുള്ള ഒരു ദിവസം. പക്ഷെ രസകരമായ ഒരു കാര്യമുണ്ട്, നമ്മൾ ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ജീവിക്കുന്നത്. തിങ്കളാഴ്ച തിരക്ക്, ചൊവ്വാഴ്ച തിരക്ക്, ബുധനാഴ്ച തിരക്ക്, അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞ് ഞായറാഴ്ച എത്തുമ്പോഴാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ സമയമെടുക്കുന്നത് അല്ലേ? ഈ ആഴ്ച എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് നമ്മൾ നടന്നത്, ആരോടൊക്കെയാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത്, ആരോടാണ് നമ്മൾ കൂടുതൽ പിണങ്ങിയത്, ആരോടൊക്കെയാണ് നമ്മളൊന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് വിളിക്കാതെ പോയത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും, ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ പിണക്കുന്നതും. അപ്പോൾ ഇന്നത്തെ ഈ ഞായറാഴ്ചയും നമുക്ക് കുറച്ച് സംസാരിക്കാം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം, കുറച്ച് ചിരിക്കാം, കുറച്ച് തമാശകളൊക്കെ പറയാം. അങ്ങനെ പതുക്കെ നമ്മുടെ ഈ ഞായറാഴ്ച രാവിലെ ഒന്ന് സുന്ദരമാക്കാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ട് വേഗം തന്നെ തിരിച്ചു വരാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
4: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.

നമ്മൾ പാട്ടായിക്കേട്ട് തിരികെ ഗ്രീറ്റിംഗ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർജി നിതിനാണ്. അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടാസ്കൊക്കെ തന്നു, പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ പെങ്ങള് ആങ്ങള അല്ലെങ്കിൽ അനിയത്തി അനിയൻ ഇവരൊക്കെ തമ്മിൽ ഒരു ഒരു അടി കൂടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴക്ക് കൂടിയാൽ ആദ്യം വന്ന് മിണ്ടുന്ന ആരാണെന്ന് എനിക്കിന്ന് അറിയണം. അതായത് ഇപ്പം അച്ഛനും അമ്മയും കൂടെ ഒരു വഴക്കൂടി, അപ്പോൾ ആദ്യം വന്ന് മിണ്ടുന്ന, അതായത് പ്രശ്നമൊക്കെ സോൾവ് ആക്കിയിട്ട് അച്ഛനാണോ വന്ന് മിണ്ടുന്നത് അതോ അമ്മയാണോ വന്ന് മിണ്ടുന്നത് എന്ന് എനിക്കിന്ന് അറിയണം. അതുപോലെ തന്നെ പെങ്ങള് ആങ്ങള അനിയൻ അനിയത്തി ചേട്ടനും അനിയനും ഇവർ തമ്മിലൊക്കെ അടി കൂടിക്കഴിഞ്ഞാൽ ആരാണ് വന്ന് മിണ്ടുന്നത്, അപ്പോൾ നിങ്ങൾ എനിക്കിത് പറഞ്ഞു തരണം. കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, കാരണം ഭാര്യയും ഭർത്താവോടെ അടി കൂടിക്കഴിഞ്ഞാൽ ആരാ വന്ന് മിണ്ടുന്നത് എനിക്കറിയത്തില്ലല്ലോ. പിന്നെ എനിക്കൊരു അനിയനും അനിയത്തിയില്ല, അങ്ങനെ എനിക്കറിയത്തില്ല. അപ്പോൾ ഇതെനിക്ക് പറഞ്ഞു തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിങ്ങളുടെ കോളുകൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, നിങ്ങളുടെ അനുഭവങ്ങൾ പറയാനായിട്ട്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544701912. പിന്നെ നമ്മൾ ഈ പറയുന്ന വിഷയം ചിലർക്ക് മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ അടിയിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് അടിയിടുകയാണെങ്കിൽ അതിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ആദ്യം വന്ന് മിണ്ടുന്നത് അല്ലെങ്കിൽ ഞാൻ അന്തരം പറഞ്ഞത് സോറി എന്നൊക്കെ പറഞ്ഞ് മിണ്ടുന്നത് ആരാണ്? അനിയനും ചേച്ചിയാണ് അടിയിടുന്നതെങ്കിൽ ആരാണ് മിണ്ടുന്നത്? അല്ലെങ്കിൽ ചേട്ടനും അനിയത്തിയും കൂടെ അടിയിടുന്നതെങ്കിൽ ആരാണ് മിണ്ടുന്നതെന്ന് പറയൂ. അപ്പോൾ വേഗം തന്നെ വിളിച്ചുള്ളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544701912. ഇപ്പോൾ നമുക്ക് രണ്ട് പാട്ട് കേൾക്കാം, അപ്പോൾ തന്നെ നിങ്ങളുടെ കോളുകൾ വന്നുകൊണ്ടേയിരിക്കും.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആരായിരുന്നു? നന്ദുവാണ്. അതായത് എൻ്റെ ബർത്ത്ഡേ ആണ്, പ്ലീസ് എൻ്റെ പേരെന്ന് വിളിക്കുമ്പോൾ പേര് നന്ദു എന്നാണ്, പ്ലീസ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷേ ഞാനത് കണ്ടില്ല. അപ്പോൾ നന്ദു ഇന്നലെയാണ് നന്ദുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നെങ്കിൽ ഐ എം സോറി നന്ദു. എന്തായാലും നന്ദുവിന് ഞാൻ ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. എന്തായാലും നന്ദു ഇനി മെസ്സേജ് അയക്കുമ്പോൾ അല്ലാതെ വാട്സപ്പിൽ തന്നെ അയക്കാൻ നോക്കുക, കാരണം നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇപ്പോൾ ഒരു കോളുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ് നിധിൻ.
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നതിനകത്തു.
0: എന്നാലും പേര് പറയുക.
1: ഞാൻ സംസാരിക്കാറുണ്ട്, റെഡി അല്ലാതെ സംസാരിക്കാറുണ്ട്. എന്റെ റെഡിയില് ഇതിപ്പോ ആദ്യമായിട്ട്. ബിന്ദു.
0: ബിന്ദു. ഓക്കെ, ബിന്ദു ചേച്ചി.
1: ഓക്കെ, പറഞ്ഞു.
0: എന്തൊക്കെയുണ്ട് വിശേഷം ഞായറാഴ്ചയായിട്ട്?
1: സുഖമായിട്ടിരിക്കണം. ഞായറാഴ്ചയായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഞായറാഴ്ച എനിക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ട് വലിയ കടയിൽ നിൽക്കുക. അപ്പൊ രാവിലെ അടുക്കളയിൽ പണികളൊക്കെ ചെയ്യും. അപ്പൊ ഇന്നെന്തായാലും ഒന്ന് വിളിച്ചേക്കാന്ന് വിചാരിച്ചു. കാരണം ഞാൻ വീട്ടിൽ നിൽക്കാൻ മാങ്ങളയും ഞാനും കൂടെ ഒക്കെ അടിയിടുവേ. അടിയിട്ട് കഴിഞ്ഞാല് അയാളുടെ അടുത്ത് അയാൾ വരുത്തില്ല, ഞാൻ തന്നെ മിണ്ടണം. പിന്നെ അത് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ അയാൾ ഭയങ്കര മിസ്സായി, അത് മിസ് ചെയ്യും. അപ്പൊ ഇപ്പൊ എന്തേലും ഞാനൊന്ന് പറഞ്ഞാൽ തന്നെ അയാൾ പെട്ടെന്ന് സോറി ഒക്കെ പറഞ്ഞിതാവും. അത് അപ്പൊ ഞാൻ കൂടെ ഉള്ളപ്പോഴുള്ള അടിയും ഇപ്പോഴത്തെ അത് തമ്പളേ
0: മിസ് ചെയ്യുന്നുണ്ട്,
1: മിസ് ചെയ്ത്. പിന്നെ ഇപ്പൊ ഇവിടെ അത് ഒത്തിരി നാളായി കല്യാണം. ഇപ്പൊ പിന്നെ മക്കളുമായിട്ട് ഇതായി കഴിഞ്ഞാൽ ഞാൻ തന്നെ കയറി നിണ്ടുന്നത്. അവളുമാരടുത്ത് നമ്മൾ കുറച്ചു നേരമൊന്നും വഴക്കൊക്കെ പറയും, പക്ഷെ ഒത്തിരി നേരമൊന്നും
0: മിണ്ടായിരിക്കാൻ
1: പറ്റത്തില്ല. പിന്നെ ഹസ്ബൻഡായാലും നമ്മള് രണ്ടു മൂന്ന് ദിവസമൊക്കെ മാസത്തിൽ പിടിക്കും, പിന്നെ നമ്മള് മിണ്ടും.
0: മിണ്ടാറില്ലല്ലോ. ചേട്ടനാണോ ചേച്ചിയാണോ മിണ്ടുന്നത്?
1: ചേട്ടും മിണ്ടത്തില്ല, ഞാൻ മിണ്ടണം.
0: നീ വേണമെന്ന് മിണ്ടിയാ മതിയെന്നാണ്.
1: അതെ, ചെറിയ ചെറിയ അരിത്തരായിരിക്കും. അപ്പൊ പിന്നെ നമ്മള് കുറച്ച് ദിവസമൊക്കെ ഇപ്പൊ മനസ്സിലടിക്കാൻ മിന്നങ്ങനെ ഉണ്ട്. അല്ലാതെ എന്താ ചെയ്യാനായിരുന്നു
0: എല്ലാത്തിലും എല്ലാം ശരിയാകത്തുള്ളൂ അല്ലേ?
1: അതെ അതെ. അല്ലാതെ നമ്മളിപ്പോ എപ്പോഴും ഇങ്ങനെ കയറിയിട്ടിരുന്ന നമ്മക്കും നെഗറ്റീവ് എനർജി ഉണ്ടായി, എന്തിനു
0: വേണ്ടത്?
1: അപ്പൊ നമ്മള് പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുക. വരക്കിട്ട് വരക്കിട്ടത് നല്ലതായിട്ടോ. വരക്കിട്ടിട്ട് നമ്മൾ ഇണങ്ങുമ്പോ ഫ്രണ്ട്സിനോടായാലും ഒന്ന് വരക്കിട്ടിട്ട് നമ്മൾ ഇണങ്ങുമ്പോ ഭയങ്കര
0: സ്നേഹം തോന്നും.
1: കൂടുതൽ സ്നേഹം തോന്നും. പിന്നെ അന്നത്തെ ഒക്കെ എന്തെങ്കിലും ഒക്കെ കാര്യം പറയാൻ പെട്ടെന്ന് അടുത്തൊക്കെ ചെന്നിരുന്ന് നമ്മൾ കാര്യം പറയാറുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ പിന്നെ എന്താ നിതിന്, സുഖമാണോ?
0: സുഖമാണ്, ഞാൻ സുഖമായിട്ടിരിക്കുന്നു.
1: ഓക്കെ ഓക്കെ, ഞാൻ വിചാരിക്കും വിളിക്കണം. ഓക്കെ, താങ്ക് യു
0: ചേച്ചി. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് അരുണാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ ചെറിയ വഴക്കുണ്ടായാൽ ആദ്യം സംസാരിക്കാൻ വരുന്നത് എപ്പോഴും അമ്മ തന്നെയാണ്. അച്ഛൻ കുറച്ച് സമയം മിണ്ടാതിരിക്കും, പക്ഷേ അമ്മ വന്ന എന്തെങ്കിലും സാധാരണ കാര്യം ചോദിക്കും പോലെ അച്ഛനോട് മിണ്ടും. അത് പിന്നെ പിന്നെ രണ്ടുപേരും പിന്നെ കാര്യം പറച്ചിലൊക്കെ ആയിട്ട് പിന്നെ അങ്ങ് പോകും. വഴക്കിട്ടുന്ന പോലും നമ്മൾ പിന്നെ ഓർക്കത്തില്ലെന്നാണ് അരുണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെയാണ് പല വീട്ടിലും. നമുക്ക് കണ്ട മറ്റൊരു കോൾ ഉണ്ട്. ഹലോ.
2: ഹലോ
0: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: നന്ദു.
0: നന്ദു നന്ദു എവിടുന്നാ വിളിക്കുന്നേ?
2: പുത്തൻതിരി.
0: നന്ദു ആണോ എനിക്ക് മെസ്സേജ് അയച്ചത്? ബർത്ത്ഡേ ആണ്. എന്നായിരുന്നു ബർത്ത്ഡേ? ഇന്നാണോ ഇന്നലെ ആയിരുന്നു?
2: ഇന്നലെ.
0: ഇന്നലെ. ഓ സോറി നന്ദു. എന്തായാലും നന്ദുവിന് ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. പറഞ്ഞോളൂ നന്ദു. നന്ദുവിന്റെ ചേച്ചിയായിട്ട് നന്ദു വഴക്കിടാറുണ്ടോ? ആരുമായിട്ടാണ് നന്ദു വഴക്കിടുന്നത്? ചേച്ചിയായിട്ടാണോ, അച്ഛനായിട്ടാണോ, അമ്മയായിട്ടാണോ, അമ്മുമ്മയായിട്ടാണോ? ചേച്ചിയായിട്ട്. അപ്പോൾ ആരാ ആദ്യം വന്ന് മിണ്ടുന്നേ?
2: ഞാൻ അങ്ങോട്ട് വഴക്കിനെ അല്ലത്തില്ല, എന്റെ അടുത്ത് ഇങ്ങോട്ട് വഴക്കിനെ വരുമ്പോ കുറച്ച് നേരം കഴിയും
0: മിണ്ടാൻ. മിണ്ടാൻ കുറച്ച് കഴിയും. ആരാ മിണ്ടുന്നേ? നന്ദു ആണോ
2: മിണ്ടുന്നത്?
0: ചേച്ചി എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. ചേച്ചി എന്തോ കിടന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് പറയുന്നത്?
2: ചേച്ചി ഇല്ല, അത്
0: അമ്മയാണോ? ആ പറയും നന്ദു. ആരാ മിണ്ടുന്നത് ആദ്യം? നന്ദു ആണോ മിണ്ടുന്നേ?
2: ഞാനല്ല, എന്റെ ചേച്ചി അങ്ങനെ ആദ്യം തോണ്ടും, അത് കഴിഞ്ഞിട്ട് എന്തുവാ മിണ്ടും, അത് ഒന്ന് ഫ്രണ്ട്സാവും.
0: ഫ്രണ്ട്സാവും അല്ലേ? എല്ലാം തുടങ്ങുന്നത് ചേച്ചി തന്നെയാണല്ലേ? വഴക്കിടുന്നതും ചേച്ചി, മിണ്ടുന്നതും ചേച്ചി. സ്നേഹം കൊണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നന്ദു ചായ കുടിച്ചോ? കുടിച്ചല്ലേ. എന്തായാലും വിളിച്ചാല് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ നന്ദു. ഓക്കെ ശരി. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് മെസ്സേജ് വായിക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്? എനിക്ക് മറവി ഒന്നും ഇല്ല. പറഞ്ഞ വിജയ മേമേ, പറഞ്ഞ ആരാണ് ആരാണ് വഴക്കിട്ടിരുന്നത്? അല്ലല്ല, ആരുമായിട്ടാണ് വഴക്കിട്ടിരുന്നത്?
3: മോനെ, ഞാൻ ഇന്നലെ ഒരു നമ്പർ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് മോൻ പറഞ്ഞു.
0: നമ്പർ ഞാൻ ഇട്ട് കൊടുത്തു.
3: ആ എന്നാ പിന്നെ സോറി കേട്ടോ, അങ്ങോട്ട് വിളിച്ചില്ല ഞാൻ, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്താ പോട്ടെ മോനെ കേട്ടോ. വഴക്കിടുന്നെന്ന് പറയുന്നേ അത് ഉള്ളതല്ലേ മോനെ, കുളമില്ലാത്ത പായലും ഇല്ല, വഴക്കില്ലാത്ത വീടും എന്ന് പറയുന്നത്. നമ്മള് വഴക്കിന് നമ്മള് മോശക്കാരും അല്ല, അവര് വന്ന് നമ്മള് വിടത്തുമില്ല, പിന്നെ നമ്മള് തോറ്റു കൊടുക്കാനും
0: തയ്യാറാണ്.
3: ഇത് രണ്ടും ഉണ്ട്. ഞാന് എന്റെ ഭർത്താവ് ജീവിച്ചിട്ടുള്ള ആളുകൾ വഴക്കിടും മോനെ, പക്ഷെ വഴക്ക് ഇട്ടോണ്ടിരിക്കുന്ന ഉടനെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോ ചിരിയും വരും.
0: അതെന്ത് കാര്യമായിരിക്കുമ്പോ ചിരി വരുന്നത്
3: എനിക്കറിയത്തില്ല മോനെ. ഒരു ദിവസം പോലും കയറിയിട്ടിരിക്കാൻ പറ്റാത്ത
0: അതങ്ങനെയാണ്. സ്നേഹമുള്ളവർക്ക് നമുക്ക് ചതിയൊന്നും ഇരിക്കാൻ ഒക്കത്തില്ല.
3: അതാ മോനെ, സ്നേഹമുള്ളടത്ത് പിണക്കവും ഉണ്ട്, എന്നാ ഒന്നോടത്ത പിണക്കം ഒരു ദിവസവും കൂടെ.
0: അതെ,
3: സ്നേഹത്തിന്റെ മധുരം ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ പിണങ്ങണം.
0: അതെ,
3: പിന്നെ ഇപ്പോഴാണെങ്കിൽ നേരം വിളിക്കാൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഞങ്ങളുടെ റേഡിയോയിലെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഒരു കൂട്ടത്തിനോട് പേഴ്സണായിട്ടും അല്ലാതെ അല്ലെങ്കിൽ എപ്പോഴും കാര്യങ്ങൾ പറത്തലും, ഇതിനിടയ്ക്ക് ഞങ്ങൾ പിണയുകയും ചെയ്യും, പിന്നെ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഇണങ്ങുകയും ചെയ്യും. ഭയങ്കര
0: കൂട്ടുവാണ്.
3: ആ പിന്നെ ആന്ന് പോണെ മോനെ, ആ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഭയങ്കര എനർജി. പിന്നെ പിള്ളേരുമായിട്ടും പിണങ്ങും മോനെ, എന്തെങ്കിലും കാര്യങ്ങളായിട്ട് വരുമ്പോ പിണങ്ങും.
0: ഈ പിള്ളേരുമായിട്ട് പിണങ്ങുമ്പോൾ ആദ്യം ആരാ പോയി തിരിച്ചു പോയി മിണ്ടുന്നത്? എന്തായാലും നമ്മള് പിണങ്ങുമ്പോ എന്തായാലും പോയി മിണ്ടണമല്ലോ ഒരാള്.
3: ഞാൻ തന്നെ അങ്ങ് കൂടുതൽ പിണങ്ങും പോനെ, കാരണം എനിക്കാന്നല്ല എപ്പോഴും പിള്ളേരുടെ പ്രായമല്ലല്ലോ.
0: അല്ല, അത്യാവശ്യം പ്രായം അധികം ഓണൊക്കെ കൊണ്ട ഒരാളാണ്, അപ്പൊ നമ്മള് മിണ്ടണോ.
3: നമുക്ക് അവര് ശിക്ഷിക്കാനും അവരോട് ഇണങ്ങാനും എല്ലാം കാര്യങ്ങളുണ്ട്. അവര് പിണങ്ങിയാലും നമുക്ക് പിണക്കില്ല, അവര് പിണങ്ങുവാണെങ്കിൽ പിണങ്ങി ഇരുന്നോട്ടെ. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു വഴക്ക് പറഞ്ഞാലും അവരെ ഒരു ഉള്ളു കൊടുത്താലോ ചെറിയ കഴിയുമ്പോ ഭയങ്കര ആദ്യം അവരുടെ മനസ്സ് നോക്കാം, മനസ്സ് നോക്കാം. നമ്മളെങ്ങനെയാണ് നമ്മുടെ മക്കളോട് പെരുമാറുന്നത്? മക്കൾ എന്ത് ചിന്തിച്ചാലും നമുക്കൊന്നുമില്ല, നമുക്ക് ചിന്തയില്ല, അവര് സ്നേഹമായിട്ട് പോവുക. പിന്നെ ചെറിയ കുടുംബമൊക്കെ ആകുമ്പോ ചെറിയ കച്ചവടക്കാതെ എല്ലാ വീട്ടിലും ഉണ്ട്.
0: സർവ്വസാധാരണ
3: മോനെ, അതൊരു വൈരുദ്ധ്യമല്ല, വൈരാഗ്യത്തിലൊന്നുമല്ല അത്. അങ്ങനെ ഒക്കെ നമ്മുടെ വയസ്സിന് മീനും, പിന്നെ അവര് ചുറ്റു പറയും, പിന്നെ നമ്മക്ക് വിഷമം ഉണ്ടാവും. ചിലപ്പോ നമ്മള് കാരണം കരയുമ്പോ അവർക്ക് വിഷമം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും മോനെ, സ്വാഭാവികമാണ്. പിന്നെ സഹോദരങ്ങള്, സഹോദരങ്ങളുമായിട്ട് എന്ന് പറയുന്ന കൊച്ചുനാളൊക്കെ അടി കൂടുമല്ലേ മോനെ. അന്ന് എന്തോന്നറിയാമോ കൂടുതലും അടിയിടുന്നത്? ഞങ്ങള് കഴിക്കുന്ന ആഹാരത്തിലൊക്കെ പള്ളിക്കുട്ടൊക്കെ പോയി സ്കൂളിൽ ഒരു ദിവസം പോകാത്തവര് ഈ പിള്ളേര് എന്തോ എന്റെ വട്ടയര കൊണ്ട് വന്ന് ഉപ്പുമാവും ഒക്കെ മേടിച്ചു കൊണ്ടു വെച്ച് നമ്മുടെ ഉപയോഗിച്ച് തിന്നുമ്പോ നമ്മള് ഇച്ചിരി ചോദിക്കുമ്പോ അവര് കഴിക്കും. നമ്മളെക്കായി ആർത്തിയോടാ
0: അവര് കഴിക്കുന്നത്.
3: നമ്മളിത് പിടിച്ചു കറിക്ക് അന്നേരം അടിയിൽ. ഇങ്ങനെയൊക്കെ കൊച്ചുനാളിൽ ഒരുപാട് അത് കൂടുതൽ ഈ ആഹാര സാധനത്തിന് ഇന്ന് പിന്നെ മൂന്നാം ആർക്കും വേണ്ടല്ല, ആരെങ്കിലും തിന്നു തരണേ എന്ന് പറഞ്ഞിരിക്കുക
0: പുള്ളിനെ.
3: അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലം. ഞങ്ങളുടെ കാലം എന്ന് പറയുമ്പോ അതല്ലല്ലോ മോനെ, എവിടെ ഒരു പൈസ ഉണ്ടായാലും എവിടെ ഒരു കഞ്ഞി ഉണ്ടായാലും ഞാനതേ വെച്ചാറും കഞ്ഞി സദ്യ ഉള്ളിടത്ത് എങ്ങനെയാണെന്നറിയാം മോനെ. ഞാനങ്ങ് പോയി എനിക്ക് സ്കൂളിൽ പോലും കയറത്തില്ല, അന്നേരം കഞ്ഞിയോടെ ആർത്തി. അത് അവിടെ ചെന്നാ പാത്രം ഒന്നും വേണ്ട എനിക്ക്, ഇല്ല ഒരു ഇലയും തടയുണ്ട്
0: അറിയാം.
3: അങ്ങനെ എന്തോന്നറിയാം, ഇല്ല ഇലയൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി, വെള്ളം ഒന്നും പോകും,
0: പിന്നെ നമുക്ക് ചോറായി കഴിക്കാം.
3: അതൊക്കെ എന്റെ ഏറ്റവും വലിയൊരു ആർത്തി. അങ്ങനെ അത് നമുക്ക് വിശപ്പെന്ന് പറഞ്ഞാൽ വിശപ്പേ ഉള്ളു, തിന്നാനില്ലാത്തോണ്ട് വിശപ്പേ ഇല്ല. ഇപ്പൊ നമുക്കൊന്നും വേണ്ട എന്ന് പറയുന്നവരുള്ള കാര്യങ്ങളാണ് മോനെ. പിന്നെ സഹോദരങ്ങൾ ഇപ്പോഴും പിണങ്ങും. ഞാനിപ്പോ ഒരു ഓണത്തിന് മുമ്പ് എന്റെ ഒരു സഹോദരൻ ഇവിടെ വന്നപ്പോ ഇവനെന്നെ കളിയാക്കി കളിയാക്കിയിട്ടുണ്ട്. അന്നേരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇവനെ എന്താണ് പറഞ്ഞു പറഞ്ഞപ്പോട്ടല്ല, കുറച്ച് കഴിഞ്ഞ സന്തോഷമായിട്ടങ്ങ് പാടിയിരിക്കുമ്പോ ഞാൻ അവന്റെ അടുത്ത് അതാ പോട്ടാ എന്തോ ഇങ്ങനെ ഇങ്ങനെയാന്നും പറഞ്ഞ് ഞങ്ങൾ തോപ്പിട്ട് അത് സന്തോഷം. അത് നമ്മുടെ ആ രക്തത്തിന്റെ ആയിരിക്കും ഇപ്പൊ അങ്ങനെ. ഇപ്പൊ തന്നെ നമ്മൾ റേഡിയോ ഇപ്പൊ കേട്ടോണ്ടിരിക്കുക, എന്റെ വീട്ടിലും ഉണ്ട് റേഡിയോ. അവനാണെങ്കിൽ ഒരു ഭയങ്കര പാവം, നമ്മളെ കാണുമ്പോ കളിയാത്തൊരു ചിരിയും ഒക്കെയാ, പക്ഷെ അവനെപ്പോ ഒരു സ്നേഹമുള്ളവരിട്ട് ആരും ഇല്ലതാ. നമ്മളറിയാത്ത പോലും പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കും. എനിക്ക് അതുകൊണ്ട് മോനെ കാണുമ്പോ ദേഷ്യം വരും, നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞേന്ന്. എന്നാ കൂടുതൽ സ്നേഹം അവനാ
0: മോനെ,
3: ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മള് മോനെ വൈരാഗി ഒന്നും പറഞ്ഞു ഒരിക്കൽ പോലും. എന്നാ ഒരു കാര്യം പറയാനുണ്ട് മോൻ ചോദിച്ചു, എനിക്ക് വന്നിച്ചു വേറെ ഒരു കാര്യത്തിന് പിണങ്ങിയത് എന്റെ രാങ്ങണ. അവന് ഈ പുത്തൻതരിയില്ല താമസം, 30 വർഷമായി. അതൊരു ചെറിയ കുടുംബ പ്രശ്നം വന്നപ്പോ അത് നമുക്ക് വേണ്ടിയല്ല, തമ്മി തമ്മി ഒരു വാഴ്ചയിൽ ഇരിക്കുക. ഇന്നലെ ഞാൻ രാത്രി കിടന്നപ്പോ ഓർത്ത് ഇവന് വേണ്ടി ഒന്ന് സംസാരിക്കാനോ ഒരു കോണ്ടാക്ട് ചെയ്യാനോ എന്റെ മനസ്സിൽ കൊതിക്കുന്നല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയെ. അത് ദൈവം ഇടയാക്കുന്നെങ്കിൽ ഇടയാക്കട്ടെ. എന്റെ അങ്ങളമാര് പറയുന്നു ചേച്ചി അവനുമായിട്ട് അങ്ങ് സഹകരിക്കില്ല, എന്തോ അവന്റെ വീട്ടിൽ ചെല്ലണം ഞാൻ, എന്റെ വാശി എന്നെ കൊണ്ടുവന്ന വീട്ടിൽ വരണം, എന്റെ മക്കളുടെ വീട്ടിലൊക്കെ വരും. എന്നെ എവിടെയെങ്കിലും
0: കോൾ എപ്പോഴേ കടന്നു വിളിക്കുന്നു നമ്മളെ,
3: കേട്ടോ. ആ വിളിക്കട്ടെ,
0: സുഖമായിട്ടിരിക്കുന്നു, വിജയമേ സന്തോഷത്തോടെ ഇരിക്കും. നമുക്ക് ഇനി അടുത്ത ശനിയാഴ്ച കാണാം.
3: ഓക്കെ,
0: ഇതാ നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്, പക്ഷേ ആ കോൾ ഇങ്ങനെ കട്ടായി പോയി. എന്തായാലും നമുക്ക് മെസ്സേജ് വായിക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, കോൾ എടുക്കാം. ഹലോ, കോൾ കട്ടായി. ഓക്കെ, നമുക്ക് എന്തായാലും മെസ്സേജ് വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്താണ്? ഓക്കെ, കോൾ വന്നിട്ടുണ്ട്. ഹലോ
4: ഹലോ
0: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
4: വേദിക.
0: വേദിക, ഹലോ.
4: ഹലോ,
0: ആ എന്ത് പേര് പറഞ്ഞ? വേദിക.
4: ആ
0: ആ, വേദിക എവിടുന്നാ വിളിക്കുന്നേ?
4: ക്ലാപ്പന.
0: വേദിക പഠിക്കുവാണോ?
4: അല്ല, ഞാൻ സ്കൂളിൽ പോവാൻ ഇടങ്ങുകയായിരുന്നു.
0: അതല്ല, ഓക്കെ, ഏത് സ്കൂളിലാ? എത്രാം ക്ലാസ്സിലാ മോള് പഠിക്കുന്നേ?
4: അഞ്ചില്.
0: അഞ്ചില്, ആ ഓക്കെ. മോള് മോക്ക് എന്തോ അനിയനാണോ ഉള്ളത് അതോ ചേച്ചിയാണോ ഉള്ളത്?
4: ചേച്ചി.
0: ചേച്ചി. ആരുമായിട്ട് മോള് വഴക്കിടുന്നേ?
4: ചേച്ചിയായിട്ട്.
0: ഓക്കെ, ചേച്ചിയായിട്ട് വഴക്കിടുമ്പോ ആദ്യം മിണ്ടുന്ന വന്ന് മിണ്ടുന്ന ആരാ, ചേച്ചിയാണോ മോളാണോ മിണ്ടുന്നേ?
4: ചേച്ചി.
0: ചേച്ചി, ആ അന്നേരം ആദ്യമേ വഴക്കിടുന്ന ആരായിരിക്കും, മോളാണോ? എന്തിനാ മോൾ എപ്പോഴും വഴക്കിടുന്ന ചേച്ചിയായിട്ട്? ഓ, അതുകൊണ്ടാണല്ലേ ചേച്ചിയായിട്ട് വഴക്കിടുന്നേ. ചേച്ചി എന്തിനാ ഈ മോടെ ബുക്ക് എടുക്കുന്നോണ്ട് പോന്നെ? ചേച്ചി വലിയ ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ, അപ്പൊ ചേച്ചിക്ക് എന്തിനാ ചേച്ചിയുടെ മോടെ ബുക്ക്? ഓ, മോളുമായിട്ട് അടി ഇടാൻ വേണ്ടിയില്ലയോ, ഭയങ്കരിയാണല്ലേ. ആ ചേച്ചിയുടെ പേരെന്തുവാ?
4: ദേവിക.
0: ദേവിക, ആഹാ. മോള് പാട്ട് പാടുവോ? ഒരു പാട്ട് പാട് എന്നാലും.
4: കണ്മണി പൂവേ, കണ്ണാടി പൂവേ, കണി പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ, പുഞ്ചിരിക്കാറ്റേ പാറമ്പൂമ്പാട്ടേ, കുരുന്നാട്ടേ, മുച്ചക്കരമാവിൻ തേൻകുളഞ്ഞാട്ടേ, ഇളിപൂമകളെ നീ വഴിയുണ്ട്, എനിക്ക് ഇത്രയൊക്കെ
0: അറിയാം. ഇതാണ് അറിയത്തില്ലെന്ന് പറഞ്ഞ പാട്ട് പാടാന്. ഏ, ആരാ പാട്ട് പാടാൻ പറഞ്ഞ? സന്ധ്യാമ്മയാണോ പറഞ്ഞേ? പിന്നെ ചേച്ചിയാണോ? ഓക്കെ ഓക്കെ, അപ്പൊ ശരി മോളെ.
4: ആ
0: ശരി. ആ ഇനി നമുക്ക് മെസ്സേജിലിട്ട് കിടക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് അഖിലാണ് മുക്കടയിൽ നിന്ന്. ഇന്നത്തെ ചോദ്യം അടിപൊളിയാണ്. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും വഴക്കിട്ടാൽ ആദ്യം ഇടുന്ന അച്ഛനാണ്. പക്ഷെ അച്ഛൻ നേരിട്ട് സോറി പറയത്തില്ല, പകൽ അച്ഛനൊരു ചായ എടുത്തോ എന്ന് പറയും അമ്മയെടുത്ത്. പിന്നെ അമ്മ ചായയായിട്ട് പോകും, അമ്മയെ ഒന്നും അറിയാത്ത രീതിയിൽ പോയി ചായയെ കൊടുത്ത് എന്ന് വഴക്കൊക്കെ സോൾവ് ആക്കും എന്നാണ് അഖിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാ നമുക്ക് മറ്റൊരു മെസ്സേജ് അല്ല കോളുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
5: ആദ്യമായിട്ട് വിളിക്കുവാ മോനെ.
0: ആ പേര് പറഞ്ഞോളൂ.
5: സുലേഖ.
0: സുലേഖ, ഓക്കെ. ആ പറഞ്ഞോളൂ, വീട്ടിൽ ആരുമായിട്ടാണ് വഴക്കിടുന്നത്?
5: വഴക്കിടുന്നത് ഞാൻ മാത്രമേ ഉള്ളു വീട്ടിൽ, പിന്നെ ആരോടും വഴക്കിടാനാ.
0: അതുകൊണ്ട് ആരോട്ട് നമ്മൾ അങ്ങോട്ട് മിണ്ടാനും പോകുന്നില്ലല്ലേ?
5: അല്ല, ഞാനിവിടെ ഉള്ള അയലത്തുകാരോടൊക്കെ മിണ്ടയും പറയുകയൊക്കെ ചെയ്യും.
0: അതല്ല,
5: പിള്ളേരോട് ഞാൻ വഴക്കിടും. രണ്ട് മക്കളുണ്ട്, അവര് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒക്കെ പറയണെങ്കിൽ ഞാൻ വഴക്കിടും.
0: വഴക്കിടും. എന്നിട്ട് ഈ വഴക്കിട്ടിട്ട് അവരുമായിട്ട് ആദ്യം പോയി മിണ്ടുന്ന ആരാ? ഇങ്ങോട്ട്
5: ഞാൻ തന്നെ അവരെ അങ്ങോട്ട് വിളിക്കുന്നത്.
0: ആ
5: ഞാൻ വഴക്കിടുമെങ്കിലും അങ്ങോട്ട് വിളിക്കും.
0: ആ സോൾവ് ആക്കുന്നത് നമ്മളല്ലേ.
5: ആ അതാ നമ്മള് സോൾവ് ആക്കും.
0: അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം?
5: നല്ല വിശേഷം. മോനെ ആദ്യമായിട്ട് വിളിക്കുവാ ഞാൻ. വേറെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെങ്കിലും മോനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല.
0: ആണല്ലേ. ഓക്കെ, സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ.
5: ആ അതാ എനിക്കും വലിയ സന്തോഷമുണ്ട് ഇപ്പൊ കിട്ടിയതിലേ.
0: ഓക്കെ, ചായ കുടിച്ചോ.
5: എനിക്കൊരു കാര്യം
0: പറയാം.
5: ഈ ഓരോ പാസഞ്ചറും വിളിക്കുമ്പോഴേ ഒരുപാട് നേരം അങ്ങനെ സംസാരിക്കരുത്. ഒരുപാട് ആളുകളും വിളിച്ചോണ്ടിരിക്കുകയല്ലേ, കുറച്ചു നേരമെങ്കിലും ഒന്ന് സംസാരിക്കണോന്നും പറഞ്ഞല്ലേ ഈ വിളിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വലിച്ചു നിർത്താതെ ചെറിയ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് നിർത്തണോന്നൊരു അപേക്ഷ.
0: ഓക്കെ, നമ്മളത് കൈക്കൊള്ളുന്നതായിരിക്കും ആ ഒരു അപേക്ഷ
5: കേട്ടാ.
0: ആ
5: ചെയ്യുമോ?
0: ഓക്കെ, ശരി ശരി ശരി. ഇതാ നമുക്ക് മറ്റൊരു ഒരു കോൾ ഉണ്ട്. കോൾ കട്ടായി പോയി. കട്ടായി പോയോ? കട്ടായി പോയില്ല. ഓക്കെ, ഹലോ.
6: ഹലോ നിധിമാനെ.
0: ഹലോ, ഇതാരാണ്?
6: ജലീല.
0: ആ പറഞ്ഞോളൂ, ഇന്ന് വീട്ടിൽ ആരുമായിട്ടാണ് അടിയൊക്കെ ഉണ്ടാവുന്നത്?
6: ഞാനൊരു കാര്യം പറയട്ടെ.
0: ആ പറഞ്ഞോ.
6: ഞാൻ നമ്മുടെ വിജയമേമയുടെ ഗ്രൂപ്പിലുണ്ട്, എന്റെ റേഡിയോ ഗ്രൂപ്പ്
0: ഗ്രൂപ്പ് അറിയാം. ആ
6: കൂട്ടത്തിൽ ഞാനും ഉണ്ട് കേട്ടോ.
0: ആ
6: എന്നെ
0: അംഗീകരിച്ചേക്കണേ.
6: ഞാനും കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മ വേണം.
0: ഞാൻ അത് അംഗീകരിച്ചിരിക്കുന്നു. ഞാനാണോ അംഗീകരിക്കണ്ടേ? എല്ലാരും അംഗീകരിക്കണല്ലേ. ആ ഓക്കെ, ഞാൻ എല്ലാരോടും പറയാം. ആ
6: അല്ല, വിളിക്കുമ്പോ അന്നേരം എന്നെ ഒന്ന് ഓർക്കണം.
0: ഓ അട, എടുത്തില്ലേ നമ്മള്. ആ ഇനി പറഞ്ഞോളൂ, ആരുമായിട്ടാണ് വഴക്കിടുന്നത്?
6: പിന്നെ വഴക്കിടുന്ന വെച്ചാല് കൊച്ചൊരുത്തി ഞാനും അനിയത്തിയും കൂടെ ആയിരുന്നു ഭയങ്കര
0: വഴക്കിടുന്നത്. ആ ഈ വഴക്കിട്ടിട്ട് ആരായിരിക്കും ആദ്യമേ പോയി മിണ്ടുന്നത്?
6: ഓ ഭയങ്കര വഴക്കം പറഞ്ഞാലും ഭയങ്കര വഴക്കം, പിറ്റി അടിയും കടിയും എല്ലാം.
0: എന്നിട്ട് ആരാ പോയി മിണ്ടുന്നേ?
6: ഞാനായിരിക്കും
0: മിണ്ടുന്നേ.
6: അവര് മിണ്ടത്തില്ല. അതുപോലെ തന്നെ വീട്ടില് വാപ്പായും ഉമ്മയും കൂടെ സംസാരം വഴക്കം വെച്ചാൽ സംസാരം സംസാരം അങ്ങ് മൂർച്ചിച്ച് ഭയങ്കര എന്തേലും സംസാരമായിട്ട് വഴക്കുണ്ടാവും, അല്ലാതെ അടിയും പിടിയൊന്നുമില്ല.
0: സംസാരമാണല്ലോ വഴക്ക്. ഒരാളെ ചെയ്ത മറ്റൊരാൾക്ക് പിടിക്കത്തില്ല, ഇയാള് പറയുന്നത് ഇയാൾക്ക് പിടിക്കത്തില്ല, അതാണ് പ്രശ്നം.
6: അവരും അങ്ങനെ സംസാരം ഉണ്ടായി കഴിഞ്ഞാല് ഉമ്മിച്ചാണ് മിണ്ടുന്നത്
0: അങ്ങോട്ട്.
6: പിന്നെ അതുപോലെ പിന്നെ ഞങ്ങള് ഉമ്മയും മക്കളും കൂടെ ഞങ്ങളും എന്തെങ്കിലും കാര്യം പറഞ്ഞ സംസാരി ഉണ്ടായാലും ഞങ്ങളാണ് ഉമ്മിച്ചാടുകൂടെ
0: അങ്ങോട്ട് മിണ്ടുന്നത്. അവിടെ നമ്മള് വന്ന് തരത്തില്ല, എന്റെ ഭർത്താവിന് എടുത്ത് വേണേ ഞാൻ താന്നു തരും, മക്കള് വേണേ വന്ന് മിണ്ടിക്കോണം. നല്ല
6: ഭർത്താവായിട്ട് സംസാരം ഉണ്ടാവുന്ന അതും അതുകൊണ്ട് തന്നെ ഞാനാ അങ്ങോട്ട്
0: മിണ്ടും. ഓക്കെ,
6: പണ്ടത്തെ വഴക്കെന്ന് പറയുന്നത് അതൊക്കെ ഒരു നല്ല കാലം. അത് അനിയത്തിയും ചേട്ടത്തിയും തമ്മിലുള്ള വഴക്കും എല്ലാം അതൊക്കെ നല്ലൊരു ഓർമ്മയായ കാലങ്ങളാണ് അതൊക്കെ. അത് ഇപ്പൊ ഈ ഒരു ടോപ്പിക്ക് വന്നത് പണ്ടത്തെ വഴക്കൊക്കെ ഓർക്കാനൊരു അവസരമായി.
0: ഓക്കെ ശരി, ഇത്താന്നാ നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട്.
6: ശരി.
0: ഓക്കെ ഓക്കെ, കോള് കട്ടായിരിക്കണം. എന്തായാലും നമുക്ക് മെസ്സേജിലേക്ക് പോവാം. ആ ഓക്കെ, കോള് വന്നു. ഹലോ
7: ഹലോ
0: ഹലോ, ഇതാരാണ്?
7: നിധിനേ.
0: എന്തോ
7: റേഡിയോയിലെ എല്ലാ റേഡിയോയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പിന്നെ എന്റെ പ്രിയപ്പെട്ട എന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വലിയ ദാസിയുടെ നമസ്കാരം.
0: ഞങ്ങൾ നമസ്കാരം തിരിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്.
7: ഒരു ചെറിയ പാട്ടുകൾ തുടങ്ങാം.
0: ഓക്കെ ഓക്കെ ഓക്കെ, പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ.

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ തിരിക്കുകയാണ് ഗ്രീറ്റിംഗ്സിലേക്ക്. ഇന്ന് കൂടെയുള്ളത് അർജന്റീനയാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് ഒരു മെസ്സേജ് വന്നു, പക്ഷേ ഇത് ഞാൻ കണ്ടില്ല കേട്ടോ. അതായത് മെസ്സേജ് അയച്ചിരിക്കുന്നത്

0: ഓക്കെ.
1: കൊള്ളാം. ഞങ്ങൾക്ക് എന്നിങ്ങനെ ഒരു പാട്ട് കേട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല.
0: എനിക്കിത് പാടിയില്ലെങ്കിൽ അതിനെക്കാട്ടി
1: സമാധാനം
0: പ്രശ്നം.
1: ഇല്ലല്ലേ.
0: ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ഇന്നൊരു പാട്ട് പാടി എന്ന്. പക്ഷെ ഇന്നത്തെ ഒരു ഒരു നേരത്തെ ഒരു പ്രവേശ്യ പറഞ്ഞ കൂട്ട് നമ്മള് മറ്റുള്ള രാവിലത്തെ ഒന്നാമത്തെ പ്രശ്നം നമ്മള് കാര്യങ്ങൾ ചുരുക്കി സംസാരിക്കാം. പക്ഷെ ഇതിനകത്ത് നമുക്ക് കുറെ ടൈം ഉണ്ടല്ലോ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാമല്ലോ.
1: അതല്ല,
0: അതന്നെ. ഓക്കെ ഓക്കെ. അത് ഇപ്പൊ വഴക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വഴക്കൊരു സന്തോഷമാണ് ലൈഫില്. വഴക്കും പിണക്കും, വഴക്കുണ്ടെങ്കിലേ എല്ലാം
1: നന്മയാവത്തുള്ളൂ.
0: ഞാൻ കുഞ്ഞിലേ തൊട്ട് മോളും മോനുമായിട്ടുള്ള ലൈഫ് പിന്നെ ഉള്ള കാര്യം. എന്റെ കുഞ്ഞിലേ തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വഴക്ക് കൂടിയ എന്റെ ആങ്ങളെ കേട്ടാ. ഞങ്ങൾ തമ്മിൽ കണ്ട ശത്രുക്കളായിരുന്നു, ഭയങ്കര വഴക്കാളികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് കണ്ടപ്പോഴും ഞങ്ങൾ അടിയായിരുന്നു. പക്ഷെ ഒരു 18-19 വയസ്സായപ്പോ ഞങ്ങൾ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പായി. ഇപ്പോഴും അതേപോലെ കൂട്ടുകാരെ പോലെ ഞങ്ങള് ഭയങ്കര സ്നേഹമാണ്. എന്റെ ഞങ്ങളൊക്കെ എന്റെ കൂടെ ഭയങ്കര സ്നേഹം വെച്ചാൽ ഞങ്ങള് ഭയങ്കര സ്നേഹമായിട്ട് പോകുന്നു, മുന്നോട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ വീട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നെ ജഡ്ജിമെന്റ് നിയമിക്കുന്ന ഞാനാണ്. എന്റെ ഫ്രണ്ട്ഷിപ്പായാലും കുട്ടികളായിട്ട് വഴക്ക് കൂടിയാലും അന്ന് തൊട്ടേ വീട്ടിലെ എല്ലാ കാര്യം, ഈ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി ഞാനാണ്. അപ്പൊ എന്റെ വാപ്പിച്ച് എന്നെ വിളിച്ചിരുന്ന വക്കീലെന്നാണ്. വക്കീല് വന്ന എല്ലാത്തിനും പരിഹാരം എന്ന് വെച്ചാൽ ഒരു 12 വയസ്സായപ്പോഴേ ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങുമായിരുന്നു. അന്നേരം വാപ്പി പറയും എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്റെ മകള്. പക്ഷെ വക്കീലിനെ പഠിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നമ്മളെ വീട്ടിലുള്ള സാമ്പത്തികമൊക്കെ പ്രോബ്ലംസ് ആയിരുന്നു, കുഴപ്പമില്ല. ഇനിയിപ്പോ എടുക്കട്ടോ, ഇനിയിപ്പോ ഞാന് എന്റെ മക്കളെ പഠിപ്പിക്കാൻ നെട്ടോട്ട് ഓടും ജീവിതത്തിലെ.
1: അവരും മൂന്ന് പേരും ഒരു വീട്ടിലെ മൂന്ന് പേരും അങ്ങോട്ട് സ്റ്റുഡന്റ് ആകുന്ന ആലോചിച്ച് നോക്കിയേ.
0: പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ ഒരു ഭാഗ്യം തന്നെ. വക്കീലും ജഡ്ജിയും പിന്നെ വലിയ വലിയ ഉയർന്ന പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗ്യം തന്നെ. അത് ഇനിയുള്ള തലമുറയ്ക്കൊക്കെ കിട്ടട്ടെ. ഔദ്യോഗിക പദവിയിലിരുന്ന് മറ്റുള്ളവരെ നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പോകുന്നത് ഒരു ക്വാളിഫിക്കേഷൻ കിട്ടുക, ജീവിതത്തിൽ വിദ്യാഭ്യാസം കിട്ടുക, ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ തരുന്ന
1: ആങ്ങളായിട്ട് അടിയിടുമ്പം ആരാണ് ആദ്യം പോയി മിണ്ടുന്നത്?
0: ഞാൻ തന്നെ മിണ്ടുന്നത്. ഞാൻ എവിടെ പ്രശ്നം ഉണ്ടായാലും, എന്നിൽ നിന്നൊരു പ്രശ്നം ഉണ്ടായാലും ഞാൻ തന്നെ, ആരുമായിട്ടായാലും ഇപ്പൊ എന്റെ ഇപ്പോഴത്തെ ലൈഫിലായാലും ആരെങ്കിലും ആയിട്ട് ഇഷ്യൂസ് ഉണ്ടായാലും ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യും പെട്ടെന്ന്. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വൈരാഗ്യം മനസ്സിലാത്തൊരു വ്യക്തിയാണ്. നമ്മൾ വൈരാഗ്യം വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ, നമ്മൾ ആരും ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല. സന്തോഷത്തോടെ പോകുമ്പോൾ സന്തോഷത്തോടെ. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും സമാധാനത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോയെന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.
1: ഞങ്ങളും ബ്ലെസ് ചെയ്തിരിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ.
0: ഓക്കെ,
1: ശരി. ഇതാ നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. നമുക്ക് ആ കോൾ, ഓക്കെ, കോൾ കട്ടായിരിക്കണം. ആ കോൾ ഒന്നുകൂടെ ഒന്ന് വിളിക്കേണ്ടതാണ്. എൻ്റെ കൈതട്ടി അറിയാതെ കട്ടായി പോയിരിക്കാണ്, സോറി. ആ ഓക്കെ, തിരികെ വിളിച്ചിരിക്കുന്നു. ഹലോ,
2: ആ എൻ്റെ റേഡിയോ.
1: ആ അതെ, ഇത് എൻ്റെ റേഡിയോ ആണ്.
2: ആ നല്ല ടോപ്പിക് ആയതുകൊണ്ട് വിളിച്ചതാണ്.
1: ആ ആരാണ് വിളിക്കുന്നത്? പറയൂ, പേര് പറയൂ.
2: ആ വിളിക്കുന്നത് എന്റെ പേര് ഷീജ, ഞാൻ പാലക്കാട്.
1: പാലക്കാട്?
2: അതെ.
1: ആ എന്നാ ദിവസം വിളിച്ചിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്.
2: ആ അതെ അതെ അതെ, ലോട്ടറിയില്ലേ?
1: അതെ. ആ പറഞ്ഞോളൂ.
2: ഞാനിപ്പോ ഇങ്ങനെ ഈ ടോപ്പിക് കേട്ടിട്ടാണ് ചിന്തിച്ചു പോണ ഇങ്ങനെ വഴക്കിട്ട് ആരാ മിണ്ടാന്ന്. എന്താണ് ഇതുവരെ ശ്രദ്ധിച്ചൊക്കെ, മിണ്ടും വഴക്കിട്ട് അത്രേ ഉള്ളൂ, ആര് മിണ്ടുന്നുള്ളത് നോക്കിയിട്ടില്ല.
1: അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല ആരാണ് മിണ്ടുന്നത്.
2: ഹസ്ബൻഡ് ആയിട്ട് തന്നെ വഴക്കുന്നുണ്ട്, വേറെ ആരായിട്ട് വഴക്കില്ല.
1: ഇല്ല, നമുക്ക്
2: പക്ഷെ രണ്ടുപേരും മിണ്ടും, മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല.
1: വഴക്കിടുമ്പോൾ മിണ്ടായിരിക്കില്ലല്ലേ?
2: ആ വഴക്കിടുമ്പോ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കും, പക്ഷേ നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. അതുകാരണം മിണ്ടും. അപ്പൊ ആര് മിണ്ടും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല.
1: ശ്രദ്ധിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ആരാണ് മിണ്ടുന്നതെന്ന്.
2: അതെ അതെ, ഓക്കെ, നോക്കാം. എന്നാ ടോപ്പിക് ആയതുകൊണ്ട് നോക്കാം.
1: ഓക്കെ
2: ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: ഓക്കെ, ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ.
2: അതെ, ഓക്കെ,
1: ശരി. ഇനി നമുക്ക് ഒരു മെസ്സേജ് ഉണ്ട്, മെസ്സേജ് വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ്? മാളവികയാണ്, കായംകുളത്ത് നിന്നും. ചേച്ചിയും ഞാനും, ഓക്കെ, ഞാനും എൻ്റെ അനിയത്തിയും തമ്മിൽ വഴക്കാണ് പതിവ്. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കും. ഞങ്ങൾ തമ്മിൽ ആരാണ് ആദ്യം മിണ്ടുന്നതെന്ന് ചോദിച്ചാൽ രണ്ടുപേർക്കും പറയാൻ അറിയത്തില്ല. പക്ഷേ അവസാനം ഒരാൾ ഒരു തമാശ പറഞ്ഞു തുടങ്ങും, അവിടെ ഞങ്ങളുടെ വഴക്ക് തീരുമെന്നാണ് മാളവിക പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വിളിച്ച ചേച്ചി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തമ്മിൽ വഴക്ക് കൂടും, പക്ഷെ ആരാണ് സംസാരിച്ചു തുടങ്ങുന്നതെന്ന് അറിയത്തില്ലെന്നാണ്. ഇപ്പൊ നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ,
3: ഹലോ, എന്റെ റേഡിയോ അല്ലേ?
1: അതെ അതെ, എന്റെ റേഡിയോ ആണ്.
3: ഹലോ, എന്റെ പേര് പ്രസാദ് എന്നാണേ.
1: പ്രസാദ്? ഓക്കെ അണ്ണാ, പറഞ്ഞോളൂ.
3: ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ ഇപ്പൊ എന്റെ പെങ്ങളിപ്പോ സൗദിയിലാണ്. അപ്പൊ അവളുമായിട്ടുള്ള വഴക്കാണ് ഞാൻ ഇപ്പൊ ചിന്തിച്ചത്. കുട്ടിക്കാലത്ത് ഇപ്പൊ വഴക്കൂടാൻ കൂടി അവളെ കിട്ടാറില്ല,
1: എല്ലാരും തിരക്കായി പോയി.
3: എല്ലാരും തിരക്കാം. ഇപ്പൊ പണ്ടത്തെ പോലെ കുട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടികൂടാനും വളരെ സമയം കിട്ടാറില്ല. എല്ലാരും ഓൺലൈനും
4: ഗെയിമും.
3: ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് ഇതിലെ. എന്റെ മോർണിംഗ് എല്ലാ മോർണിംഗും നിങ്ങളുടെ ചാനലാണ് വളരെ ഹരിതപരമാക്കുന്നത്.
4: വളരെ സന്തോഷം കേട്ടതില്.
3: ഓക്കെ ഓക്കെ ചേട്ടാ, ഇത്രയും പറയാനാ വിളിച്ചത്. വളരെ വളരെ വളരെ സന്തോഷം.
4: നടന്നോണ്ടിരിക്കണോ?
3: അതെ അതെ, നടന്നോണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ നമുക്ക് കേൾക്കുന്ന ഒരു ചാനലാണ് ഇത്.
4: ആണല്ലേ,
3: മോർണിംഗ് വാക്കിന്റെ.
4: ഓക്കെ,
3: അതെ,
4: നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതമാണ്.
3: ഓക്കെ, അതെ അതെ, അതുകൊണ്ട് അതൊന്ന് കുട്ടി പിടിപ്പിക്കാനാ ഇത് കേൾക്കുന്നത്. ഇത് കേൾക്കുമ്പോ ബോറടിക്കത്തില്ല നിങ്ങളെ സംസാരവും ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ,
4: താങ്ക് യു ചേട്ടാ. ശരി ശരി. അപ്പോൾ ചേട്ടൻ നടന്നോളൂ. ചേട്ടൻ നല്ല പാട്ടുകളായിട്ട് നമുക്ക് കണ്ടത് ആ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് അർജൻ നിതിനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊടുത്ത ഒരു ടാസ്ക് അല്ല, ഒരു വിഷയം ഇതാണ്. നമ്മുടെ വീടുകളിൽ ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ, അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചേട്ടനും അനിയത്തിയും അനിയനും ചേട്ടനും ഒക്കെ വഴക്കിട്ട് കഴിഞ്ഞാൽ ആദ്യം വന്ന് മിണ്ടുന്ന ആരാണ് എന്നായിരുന്നു നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് കുറേ മെസ്സേജ് ഇങ്ങനെയുണ്ട്. അതിനകത്തൊരു മെസ്സേജ് ഇതാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണുവാണ്, ഓച്ചറിൽ നിന്ന്. ഞങ്ങളുടെ വീട്ടിൽ വഴക്ക് തീർക്കാനുള്ള ഉത്തരവാദിത്വം അമ്മയ്ക്കാണ്. അച്ഛനും ഞാനും വഴക്കിട്ടാലും അമ്മ ഇടയ്ക്ക് വന്ന് രണ്ടുപേരെ ഉപദേശിക്കും. അവസാനം ഞങ്ങൾക്ക് രണ്ടുപേരും അമ്മയുടെ മുന്നിൽ നല്ല കുട്ടികളായിട്ട് നിൽക്കുമെന്നാണ് അതായത് വിഷ്ണു പറഞ്ഞിരിക്കുന്നത്. അതെന്ന് പറയാൻ ചില വീടുകളിൽ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഭയങ്കര വഴക്കൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ഇടയ്ക്ക് കയറി വന്നിട്ട് ഭയങ്കര അവിടെ രണ്ടിനും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ചേട്ടനും അനിയനും കൂടെ വഴക്കിടുമ്പോഴായിരിക്കും കൂടുതൽ ഈ ഒരു പരിപാടി നടക്കുന്നത്. എന്തായാലും നമുക്ക് അവിടെ ഒരു കോളുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? പേര് പറഞ്ഞോളൂ. പേര് പറയത്തില്ല. ഓക്കെ, പറയണ്ട പറയണ്ട, പേര് പറയണ്ട. ആ ഓക്കെ, പ്രശ്നം പറഞ്ഞോളൂ. ആരുമായിട്ടാണ് പ്രശ്നം? ആരാണ്?
1: ആരെയാ?
0: ഐശ്വര്യ. ഐശ്വര്യ വേറൊരു റേഡിയോയിലോട്ട് പോയിട്ടുണ്ട്.
1: പിന്നെ എനിക്ക് ഈ പിന്നെ പരിപാടികൾ കേൾക്കുമ്പോ ഏറ്റവും വലിയ സന്തോഷം
0: തോന്നുന്നു.
1: നമ്മുടെ നാടും കഴിഞ്ഞ് പുറത്തുള്ള നാട്ടുകാരെ നമ്മളെ വിളിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ
0: സന്തോഷം കേൾക്കുന്നത് അല്ലേ.
1: നമ്മളെ അവരെ അംഗീകരിക്കുന്നല്ലോ എന്നുള്ളത്, നമ്മുടെ സ്ഥാപനത്തിനെയും നമ്മുടെ നാട്ടുകാരെയൊക്കെ അവരെ അംഗീകരിക്കുന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം.
0: അതെ, അവരിവിടുന്ന് പോയാലും നമ്മുടെ നാട് വിട്ടൊന്നും അല്ല, നമ്മുടെ നാട് ഇപ്പോഴും ഓർക്കുന്ന ആൾക്കാരാണ് അവര്. അതാണ് നമ്മുടെ
1: കേൾക്കുന്നത്. അവരെ ഇത്രയും രേഷനുകളൊക്കെ ഉണ്ടായിട്ടേ എന്റെ റേഡിയോ അംഗീകരിക്കുന്നല്ലോ എന്നുള്ളത് അത് വലിയൊരു സന്തോഷമാണ്. എനിക്ക് എപ്പോഴും പുറത്തുള്ള ആൾക്കാർ വഴി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. പിന്നെ ഇന്നത്തെ പരിപാടി, ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ പഴയ ഒരു കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം. ഞാൻ മറന്നിരുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ വിഷയത്തിലൂടെ ഞാൻ
0: ഓർമ്മപ്പെടുത്തുന്നത്. വന്നു അല്ലേ?
1: കാരണം പണ്ട് ഞാൻ വെറും പാവമായിരുന്നു,
0: ഇപ്പൊ ഭയങ്കരയാണോ?
1: പക്ഷെ വാശി കൂടുതലായിരുന്നു കേട്ടോ. പിണങ്ങിയാ പിന്നെ മിണ്ടുന്ന എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നു. അത് നമ്മുടെ പ്രായത്തിന്റെ ഒരു
0: പക്വതയില്ലായ്മയുടെ
1: വീടുകളൊക്കെ തുടങ്ങിയത്. അന്നേരം ഞാനും വഴക്കിന് അങ്ങോട്ട് വന്നിട്ടില്ല, പക്ഷെ എന്തെടുത്ത് വഴക്കിന് വന്നാലും ഞാന് പിന്നെ എനിക്ക് മിണ്ടുന്ന ഇഷ്ടമുണ്ടായിരുന്നു. എന്റെ ജേഷ്ഠത്തി, എന്റെ നേരെ മൊത്തം ജേഷ്ഠത്തി ഉണ്ട്. ആ ജേഷ്ഠത്തി ഇപ്പോഴും എന്റെ അടുത്ത്
0: വഴക്കുന്നുണ്ട്.
1: വെറും പാവമായിരുന്നു, വെറും പാവമായിരുന്നു. എല്ലാരും അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ വെറും പാവമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നേരെ ഓപ്പോസിറ്റ്
0: ആയിരുന്നു.
1: ഇപ്പൊ ഞാൻ വൈരാഗ്യം മനസ്സിൽ വെച്ചോണ്ടിരിക്കത്തില്ല, ദേഷ്യമുള്ളത് അന്തരം തന്നെ പറഞ്ഞ് അത് സോൾവ് ആക്കി എന്റെ മനസ്സ്.
0: ഞാൻ തീർത്ത്
1: പോവല്ലേ. അതെ, നമ്മള് പിന്നത്തേക്ക് വെച്ചേക്കുന്ന ഒരു പരിപാടി
0: ബാക്കി വെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല.
1: അന്തരം തീർക്കും. അപ്പൊ അത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അറ്റംപി ആയോന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാന് എന്റെ മക്കളെ ഞാൻ വഴക്ക് പറയും, എന്നാലും ഒരു പിണങ്ങിയൊന്നും ഇരിക്കത്തില്ല. കാരണം ഞാൻ കാര്യത്തിന് ആ വഴക്ക് പറയുന്നതെന്ന് അവർക്കറിയാം. പിന്നെ എന്റെ ഭാഗത്ത് ന്യായമില്ലെന്ന് അതുണ്ടെങ്കിൽ അവര് പ്രതികരിക്കും. മിച്ച പറഞ്ഞ ശരിയല്ല, അത് ഇങ്ങനെയൊക്കെ ആ കാര്യങ്ങളെന്ന് അവർ പറഞ്ഞു തരുമ്പം നമുക്ക് പിന്നെ അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മളത് അംഗീകരിക്കും, അതേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡുമായിട്ട് ഏറ്റവും കൂടുതൽ ഹസ്ബൻഡുമായിട്ട് പിണങ്ങുന്നതെന്ന് വെച്ചാൽ 24 മണിക്കൂറും പുള്ളിയുടെ അടുത്ത് നിന്ന് സംസാരിച്ചാൽ പുള്ളിക്ക് മതിയാകത്തില്ല.
0: സ്നേഹം കൊണ്ടല്ലേ ഇത്?
1: എങ്ങനെയായാലും നമുക്ക് വീട്ടിലെ പണികളില്ലേ. പുള്ളി ഒറ്റ ചുമ്മാതെ ഇവിടെ ഇരിക്കുമ്പോൾ പുള്ളിക്ക് 24 മണിക്കൂർ സംസാരിച്ചു. അപ്പം ഗൾഫിലായതുകൊണ്ട് പുള്ളി ഗൾഫിൽ വണ്ടിയിലോട്ട് കയറിയ ഉടനെ വീഡിയോ കാൾ ചെയ്താ പിന്നെ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി നിർത്തത്തോളും. അങ്ങനെ അതിനപ്പം പറയും. ഇപ്പൊ നാട്ടിൽ നിന്നും പറയുമായിരുന്നു, പുള്ളി പറയുമായിരുന്നു നിനക്ക് കുറെ കൂട്ടുകാരൊക്കെ കിട്ടിയോണ്ട് നിനക്കിപ്പോ എന്റെ അടുത്ത്
0: സംസാരിക്കാൻ
1: ഉമ്മക്ക് എന്തെങ്കിലും വേണ്ട, എപ്പോഴും
0: സംസാരിച്ചോണ്ടിരിക്കാനി.
1: അപ്പൊ 24 മണിക്കൂർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ എന്തോ സംസാരിക്കാനായി. എനിക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരാം, നമുക്ക് സംസാരിക്കാൻ ആഗ്രഹമില്ലാത്തോണ്ടൊന്നും അല്ല, പക്ഷെ നമുക്കും വേറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പുള്ളിക്ക് സംസാരിക്കാൻ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പുള്ളി വരാതെയാ. നമ്മുടെ കൂടുതൽ കുറച്ച് സമയമൊക്കെ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ പുള്ളിയായിട്ട് നമ്മള് ചെലവഴിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും പുള്ളിക്ക് അതൊന്നും മുഴുകത്തില്ല. 24 മണിക്കൂർ പുള്ളിയായിട്ട് ഇന്ന് സംസാരിച്ചോണ്ടിരുന്ന അത്രയും വലിയ സന്തോഷം. അതിനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇവിടെ പറയുന്നത്. ഇല്ല, ഇപ്പൊ ഗൾഫില്ല.
0: എന്തായാലും ചേട്ടനെ വിഷമിപ്പിക്കണ കേട്ടോ, സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വീഡിയോ കോൾ ചെയ്തേരെ.
1: ഹലോ.
0: ആ പുള്ളിയെ വിഷമിപ്പിക്കണ്ട, സമയം കിട്ടുമ്പോഴേക്കേ ഒന്ന് വീഡിയോ കോൾ ചെയ്തേ.
1: നമ്മള് ഏറ്റവും ഭയങ്കരായാലും നാട്ടിൽ നിന്നാലും നമ്മൾ അതിനനുസരിച്ച്, കാരണം ഞാന് വൈരാഗ്യം വെച്ചോണ്ടിരിക്കത്തില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റ് തെറ്റാന്നുള്ളത് ഞാനത് എന്റെ ഭാഗത്ത് തെറ്റാക്കി ഞാൻ അത് അംഗീകരിക്കും. പുള്ളി പറയുന്നത് ന്യായമല്ലെങ്കിൽ ഞാനത് പ്രതികരിക്കും. അതാണ് അവിടെ വെച്ചാൽ തീരും. എന്നാലും ഞാൻ ചിലപ്പം എനിക്ക് ചിലപ്പോ ഞാനൊരു ഈഗോ എടുക്കും, ഞാൻ താന്നു കൊടുക്കാൻ ചിലപ്പോ തയ്യാറാവത്തില്ല. കാരണം പുള്ളി അന്നേരം പുള്ളി തന്നെ വന്ന് എന്റെ അടുത്ത് സംസാരിക്കും.
0: പുള്ളിയാണ്
1: ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അന്നേരം പിന്നെ ഞാൻ ഇച്ചിരി വാശി പിടിക്കും.
0: അങ്ങനെയുള്ള നമുക്ക് മറ്റൊരു കോള് വരുന്നുണ്ട്. ഹലോ, കോൾ കട്ടായിപ്പോയി. ഇപ്പൊ വിളിച്ചാൾ ഒന്നുകൂടെ വിളിക്കേണ്ടതാണ്. പ്ലീസ് നോട്ട്. ആ അതാണ്ട് വിളിക്കുന്നു. ഹലോ, മനസ്സിലായി. എവിടാണ്? എന്താണ് കേട്ടില്ല. ടോപ്പിക് അടിപൊളി. ആ ഓക്കെ, സിന്ധുമ്മ പറ. ഇന്ന് ആരോടാണ് വഴക്കിടുന്നത് സിന്ധുമ്മ? എപ്പോഴും
2: കൊച്ചിലെ
0: അനിയത്തിയായിട്ട്
2: വഴക്കിട്ടിട്ട്
0: ആ
2: രണ്ടുപേരും വഴി വാങ്ങാനൊന്നും കിട്ടത്തില്ല. അപ്പൊ പിച്ച് ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് പറയും, അമ്മ വരുന്നതിനും അച്ഛൻ വരുന്നതിനും പോലെ അച്ഛനോടും അമ്മയോടും
0: പറയും.
2: കൊറച്ചും പഞ്ചാര വാരി കൊടുക്കും കഴി
0: സോപ്പിടുന്നു.
2: ഇല്ല ഞാൻ പറയില്ല, ഞാൻ പറയില്ല, ഞാൻ പറയും പറയലേന്നും പറഞ്ഞ ഉമ്മയൊക്കെ കൊടുക്കും പറയാതിരിക്കാം. എന്നിട്ട് കൊറച്ച് കഴിയുമ്പോ കൊറച്ച് നേരത്തേക്കെല്ലാം പഞ്ചാരയുടെ മധുരം തീരുമ്പോ വീണ്ടും പറയും. ഞാൻ പറയും അച്ഛൻ വരട്ടെ അമ്മ വരട്ടെ ഞാൻ പറയുന്നു പറയും. അയ്യോ അമ്മയച്ഛനും വന്നു തീർന്നു എനിക്ക് ആദ്യം ഇത് പറയെന്ന് പറഞ്ഞു ഇവിടെ ഞാൻ തിരിച്ച് ഇവിടെ തൊലി
0: എന്നെടുക്കും.
2: ചെള്ളക്കൂടെ ചോര വരും അങ്ങനെ കേട്ടോ. അത് പിന്നെ കൊറച്ച് നേരത്തേക്ക് രണ്ടു ദിവസം കഴിയുമ്പോ പറയും. തൂക്കുകയും തടയുകയും ഉമ്മ ഒടുക്കുകയും ഒക്കെ ചെയ്യും പറയാതിരിക്കാൻ. അപ്പൊ പറയുവാണെങ്കിൽ അമ്മ അടി അടി ഉറപ്പമ്മയുടെ. പക്ഷെ അമ്മയാണെങ്കിൽ ഞങ്ങള് കൊച്ചിലെ അമ്മ പറയുന്ന കാര്യം ഞങ്ങൾ ഈ കറുതല പറയും കേട്ടോ. അറിയാമോ അത്
0: ഒറ്റയരട്ടെ പറയും.
2: അപ്പൊ ഒറ്റയരട്ടം പറയുമ്പോ അമ്മയ്ക്ക് ഭയങ്കര കളിയാണ്. ഭയങ്കര അമ്മയുടെ ചെറുപ്പം ഞങ്ങളുടെ കൊച്ചു വരിക. അമ്മയ്ക്ക് ഭയങ്കര അമ്മയുടെ കയ്യിൽ എന്തോ ഇരിക്കുന്നത് എടുത്ത് ഞങ്ങളെ
0: എറിയും.
2: അല്ലെങ്കിൽ അമ്മ ഓടി വന്ന് ഞങ്ങളെ അടിക്കും. അടിക്കുന്ന എവിടെ കാലിന് മുട്ടിന് താഴെ അടിക്കുന്നു. അടിക്കുമ്പം ഈ പാട് വരും പാട്. ഞങ്ങൾ എളുപ്പം നോക്കും, ഞങ്ങളുടെ കാല് ചെന്നിട്ടോന്ന്. പക്ഷെ കാലങ്ങ് ചെന്നിക്കും, ചെന്നിട്ട് ചോര പൊടിച്ചിരിക്കും. അപ്പൊ അച്ഛൻ വരുമ്പോ ഞങ്ങൾ കണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മ പറയും, എന്റെ അമ്മ പറയില്ലേ
0: ഇതെല്ലാവരും ഇങ്ങനെയാണല്ലോ. അമ്മേ മോള് അല്ല ഒരേപോലെ തന്നെ ചെയ്യണ്ടാക്കി ചെയ്തിട്ട് പിന്നെ സോപ്പിടും അല്ലേ.
2: ഇപ്പൊ പെണങ്ങുന്ന ആരോടാ പറയാ? ഇപ്പൊ ഞാൻ ആരോട്? ഇപ്പൊ എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു. ഈ രണ്ടാം മക്കൾ
0: പെണങ്ങും
2: ഞാൻ ആ പെണങ്ങത്തില്ല, ഞാൻ മണങ്ങത്തില്ല. മോനെ മക്കളോട് ഞാൻ മണങ്ങത്തില്ല. അപ്പൊ ഇളയാള് ഇളയാള് ചെയ്യാത്ത ജോലികള് കാണാൻ അയാളെ കുട്ടിയെ
0: കേട്ടിട്ടില്ല.
2: അയാൾ ഇച്ചിരി തോനെ കിടന്ന് ഉറങ്ങും. അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോഴേ തുണി കഴിയിട്ട് വെച്ചതെന്നൊക്കെ പറയുമ്പോ ഈ അപ്പിച്ച് ദേഷ്യത്തിന് മുൻപോവാ. അപ്പൊ ഇയാൾ ഒരു അമ്മ എന്നോട് ആര് എടുക്കും, ഞാൻ വൈകിപ്പോൾ അമ്മ അങ്ങനെ എന്ത് തുണി കഴിയുന്ന അങ്ങനെ ഇങ്ങനെ വെച്ചതോ മറിച്ചതോ എന്നൊക്കെ ഇയാള് പറയും. അപ്പോഴത്തേക്ക് ഇയാളും ഞാനും ഒട്ടങ്ങു പെടങ്ങും. ഇയാൾ ആ ചെറു തോനെ പള്ള എന്നെ പറയുന്നു പള്ളു പറയുന്ന കുട്ടി എനിക്ക് ഭയങ്കര പേടിയായിട്ടു. പള്ളു എനിക്ക് ഭയങ്കര പേടി.

0: പെണ്ണങ്ങാക്കണെങ്കിൽ അയാൾ തന്നെ വിളിക്കുന്നത്, വിളിച്ചടങ്ങുന്നു അയാളാ. മൂത്താളങ്ങനല്ല, മൂത്താള് വാശിക്കാരനെ. മൂത്താളിനോട് ഞാൻ എന്തെങ്കിലും മോനെ എനിക്ക് സാധനം എനിക്ക് വാങ്ങിച്ചു കൊടുത്താ മോനെ, അതെനിക്ക് പറ്റത്തില്ല, ഇളയാളുണ്ടല്ലോ, അത് എന്താന്ന്
1: പറഞ്ഞാലോ,
0: എല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ അമ്മേ. ഞാൻ പറഞ്ഞു, മോനെ വലിയ മൂത്തതോ, ഞാൻ നിന്നോടല്ലേ ആദ്യം പറയണേ പുത്തോള്,
1: നിന്നെ ആദ്യം കണ്ടത് ഞാൻ ആദ്യം കണ്ടത് നിന്നെയല്ലേ, എന്നൊക്കെ പറ സോപ്പിടും.
0: അപ്പൊ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് എന്താ, ഞാൻ എല്ലാം എപ്പോഴും ഞാൻ മേടിച്ചോണ്ടാണ് എല്ലാം എല്ലാം. കഷ്ടപാടാ, ഇപ്പൊ ഇന്നലെ അവൻ പോയി എനിക്കത് മേടിച്ചോണ്ടത്, നീ ഇത് മേടിച്ചെടുത്താ. അപ്പൊ അയാൾ അയാളും ഞാനോട്ട് അങ്ങ് പോണം, ഭയങ്കര വാശിയ. പിന്നെ ഞാൻ അവനെ ചെന്ന്
1: തൊഴണം, അങ്ങോട്ട് വരുന്നില്ലേ കേട്ടോ, എല്ലാം സോൾവ് ചെയ്ത് അങ്ങോട്ട് പോകണം. ഓക്കെ, ചിന്തയമ്മ ചായ കുടിച്ചോ?
0: ചായ കുടിച്ച് മോന്റെ സംസാരം എപ്പോഴും ഞാൻ വിളിക്കാൻ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു പിന്നെ
1: ഞാൻ ഇരിക്കണം, ഞങ്ങള് കോൾ ഇങ്ങനെ കാത്തിരിക്കും ഓരോരുത്തരുടെ. അപ്പോ മറ്റൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജ് നമുക്ക് വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? ദേവിക. ഓക്കെ, ദേവിക കരുനാഗപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അതെന്താണ് ദേവിക അത്ര ചിരിക്കാൻ? ഞങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും വഴിക്കിട്ടില്ല, ആരാണ് ആദ്യം മിണ്ടുന്നതെന്ന് ഞങ്ങൾ പോലും മനസ്സിലാവത്തില്ല. കാരണം കുറച്ച് കഴിഞ്ഞ് രണ്ടുപേര് സാധാരണ പോലെ സംസാരിക്കും, പക്ഷേ അവിടെ വഴിക്കിട്ടോന്ന് പോലും ഞങ്ങൾക്ക് അപ്പോൾ സംശയം വരുമെന്നാണ് ദേവിക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിരിക്കുന്നതിനകത്ത് കാര്യമുണ്ട് കേട്ടോ. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
2: രാവിലെ എല്ലാരും ഇണക്കവും പിണക്കവും ഒക്കെ തീർത്തോ?
1: ആ, ഒരുവിധം തീർത്ത് തീർത്ത് ഇങ്ങനെ വരുന്നുണ്ട്.
2: പിന്നെ ഞാന് പിണങ്ങും മോനെ, പിണങ്ങുന്നെന്ന് പറഞ്ഞാ അച്ഛനും ഞാനിവിടെ എപ്പോഴും അങ്ങ് വഴക്കിടും. പണ്ടൊക്കെ ആണെങ്കി ഞാൻ അച്ഛൻ എന്തോ പറഞ്ഞാലും ഒന്നും കണ്ടത്തില്ല, മിണ്ടാതെ നമ്മള് ക്ഷമയോടെ കേക്കും. എന്താ പറഞ്ഞാ, അപ്പൊ എല്ലാരും വിചാരിക്കും അന്ന് കൊച്ചുങ്ങളായിരുന്നു, വെറും കുഞ്ഞുങ്ങളെ, വെറും ചെറുതായിരുന്നു, അപ്പൊ അവരെ വളർത്താൻ വേണ്ടി ക്ഷമിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ ആള് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനാണെങ്കിൽ അങ്ങനെ ഒന്നും മിണ്ടത്തില്ല, എന്ന് പറഞ്ഞാലും മിണ്ടാതെ നിൽക്കും. ആ ഞാൻ ഇപ്പോഴാണെങ്കിൽ എന്തോ പണെങ്കിലും പറഞ്ഞാ എനിക്ക് അങ്ങ്
1: ദേഷ്യമാണ്. അയ്യോ,
2: അങ്ങനെ എനിക്ക് അങ്ങ് ദേഷ്യം വരും. ദേഷ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചറുപറു ചറുവാന്ന് പറയും. പറയുമ്പോ ഈ മനുഷ്യൻ എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ
1: നിൽക്കും,
2: നോക്കിക്കോണ്ട് ഇങ്ങനെ അങ്ങ് നിൽക്കും മോനെ, നോക്കിക്കോണ്ട് നിന്നെന്നുവെച്ചേ പിന്നെ ഇങ്ങനെ അങ്ങ് ഇറങ്ങി അങ്ങോട്ട് അങ്ങ് തിരിഞ്ഞു പോകും. തിരിഞ്ഞു പോകുമ്പോ എനിക്കാണെങ്കിൽ
1: പറയണ്ടായിരുന്നു,
2: മനസ്സ് വിചാരിക്കും മോനെ. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വെളിച്ചോട്ടൊക്കെ പോയി വെച്ച് കറങ്ങി അടിച്ചൊക്കെ നടക്കുമ്പോ ഞാൻ വിചാരിക്കും, അയ്യോ നല്ല കഴിച്ചോന്ന് ചോദിക്കട്ടെ, കഴിച്ചോന്ന് ചോദിക്കട്ടെ, വെള്ളം വേണോന്ന് ചോദിക്കട്ടെ എന്നൊക്കെ ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിക്കും മോനെ. അപ്പൊ ഇദ്ദേഹം ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പോവാണ് എനിക്ക് അങ്ങ് ഭയങ്കര വിഷമം. ചോദിച്ചു വരുമ്പോ ഞാനങ്ങ് മിണ്ടും, വല്ലതും കഴിക്കുന്നില്ലയോ, സ്നേഹവും ഉള്ളി കണ്ട് പരിഭവവും ഉള്ള രീതിയിൽ ഞങ്ങളൊന്നും കഴിക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അന്നേരം ഉണ്ടേ
1: അങ്ങനെ അങ്ങ് വഴക്കവിടെ അങ്ങ്
2: തീരുന്നത് അച്ഛന്റെ കൊടുക്കട്ടെ മോനെ.
1: കൊടുക്കൊടുക്കൊടുക്കൊടുക്കൊരു
2: പാട്ട് പാടാവുന്ന.
1: ഹലോ,
3: പൂവിലുണർന്നവളെ പാടുകയില്ല വീണമേട്ടുകില്ലേ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ ഒന്നുകില്ലേ എന്നൂഖം കാണുമ്പോൾ നിൻ കണ്ണുനകളിൽ നന്ദിത്ര കോപത്തിൽ ചിന്തോരം ടുത്തെത്തുമ്പോൾ മറഞ്ഞൊര പുഞ്ചിരി എന്നിനി എന്നീ കാണും വാണിജ്യവീണയുമായൻ മനസ്സിന്റെ താമര പുല്ലുണർന്നവളെ പാടുകയില്ല.

0: ജഗമ എന്നോടും ചൊല്ലുകില്ലേ ഒന്നുണ്ടുകില്ലേ മഞ്ഞു കൊഴിഞ്ഞല്ല മാംപൂ കൊഴിഞ്ഞല്ല പിന്നെയും പൊൻവയിൽ വന്നല്ല എന്നടത്തെത്തുമ്പോൾ എന്ത് ചോദിക്കിലും എന്തിനാണീമൗനം മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര ഉണർന്നവളെ പാടുകയില്ലേ.
1: ഹലോ ഹലോ പോയിട്ട് പോയോ അച്ഛാ? ഞാൻ ഒരു കാര്യം കേൾക്കട്ടെ. ആ അതായത് ഈ പാട്ടല്ലേ അമ്മ പിണങ്ങുമ്പോ പാടി കൊടുക്കുന്നേ? ഏ പാട്ട് പാടിയാണോ പിണക്ക് മാറ്റുന്നേ? ആണല്ലേ. ഓക്കെ ശരി അമ്മേ, നമുക്ക് കണ്ടാ മറ്റൊരു കോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ ഓക്കെ ആ ഓക്കെ. ഹലോ പറഞ്ഞോളൂ, ആരാണ്?
2: മണിയാ.
1: ആ ചേച്ചി.
2: ആ
1: എവിടെ എവിടെ ആയിരുന്നു?
2: ഞാൻ ഈ രാജ്യത്തൊക്കെ വന്നുപോലെ. പിന്നെ ഇപ്പൊ വിളിച്ച അച്ഛന് നല്ല രസമല്ലേ പാട്ട് കേൾക്കാൻ. ഇപ്പൊ തന്നെ ഉറക്കുന്ന ഈ പാട്ട് പാടിയാ.
1: ആണല്ലേ,
2: ഇല്ലെങ്കിൽ ഉറക്കത്തില്ല. ഭയങ്കര ശല്യമാണെന്നാ
1: പറയുന്നത്. കേക്കരുത്,
2: കേട്ടാ ഓടിക്കണ്ടേ.
1: ഓക്കെ ചേച്ചി പറഞ്ഞോളൂ, ആരാട്ടാ ചേച്ചി വഴക്കിടുന്നേ?
2: ഞാൻ വഴക്കിടും, ഞാൻ തന്നെ മിണ്ടും.
1: ആരോട്ടാണെന്നാലും
2: വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ അമ്മയുമായിട്ട്, അച്ഛനുണ്ടെങ്കിൽ അച്ഛനുമായിട്ട്, സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട്, ഞാൻ തന്നെ എല്ലും ചെന്നിട്ട് ഞാൻ പിന്നെ അവരുടെ അവരെയും മോന്തയും കാണിച്ചിരിക്കും. ഞാനപ്പോ ചെല്ലും അവരുടെ അടുത്ത് തന്നെ ഞാൻ ചെല്ലും.
1: എന്തുവായിരിക്കും പറയുന്നേ ഇപ്പൊ വഴക്കിടുവാണെങ്കിൽ?
2: ഞാന് എനിക്ക് കണ്ണില് എന്തെങ്കിലും ബോധിച്ചില്ലെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ ചോദിക്കും മോനെ. എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമല്ലെങ്കിൽ അച്ഛനായാലും അമ്മയായാലും അങ്ങ് തുറന്നു
1: പറയാം. അന്നേരം
2: അവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ.
1: ശരിയാണ്, എല്ലാവർക്കും
2: നമ്മളുടെ നമ്മളെ ഇഷ്ടം അവരുടെ വേറൊരു രീതി. അവർക്ക് ഞാൻ തന്നെ അവരടുത്ത് ചെല്ലും, ചെന്നിട്ട് പറയും സോറി എന്നൊക്കെ പറയും.
1: നേരത്തെ പറഞ്ഞ പോലെ എന്നോട് ക്ഷമിക്കണം.
2: ക്ഷമ
1: ചോദിക്കുന്ന ഒരു നല്ല ശീലമാണെന്നാണ് പറയുന്നത്.
2: അത് തീർച്ചയായും അങ്ങനെ വേണമല്ലോ, മനുഷ്യരല്ലേ.
1: അതെ
2: മോനെ, സുഖമാണോ?
1: സുഖമാണ് ചേച്ചിക്ക്, സുഖമാണോ?
2: പിന്നെ സുന്ദര.
1: ആ മതി മതി മതി മതി, കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണ്ട. ചായ കുടിച്ചു ചേച്ചി. ഓക്കെ ഓക്കെ ശരി ചേച്ചി, എന്നാ
2: ഓക്കെ
1: ഓക്കെ. നമുക്കിനി കുറച്ച് പാട്ട് കേട്ടിട്ട് തിരികെ വരാം കേട്ടോ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
4: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കു വശം, കരുനാഗപ്പള്ളി.
5: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആയിരുന്നു നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്, സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 10:02 സമയം കുറച്ച് നമ്മൾ അധികം എടുത്തു. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ. ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിങ്കൻ ആർട്ട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും നമുക്കായിട്ടൊരു ഗസ്റ്റ് വരാറുണ്ട്. നമുക്ക് ഇന്നും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഒരിക്കലും നമ്മുടെ റേഡിയോയിൽ വന്നിട്ടുള്ള ഒരാളാണ്. കൺസൾട്ടന്റ് ENT ഡോക്ടറാണ്, ഡോക്ടർ ശ്രീദേവി ആർ ചന്ദ്രൻ. SBM ഹോസ്പിറ്റലിലാണ് മാം വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർ മോഹൻസ് ക്ലിനിക്ക് കന്നേറ്റിയിലും മാം ഉണ്ട്. മാമിന്റെ സ്വന്തം വീടും ക്ലിനിക്കും എല്ലാം അവിടെ തന്നെയാണ്. അപ്പം ഹൃദ്യമായി എന്റെ റേഡിയോ 91.2 സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ശ്രീദേവി ആർ ചന്ദ്രൻ മാമിനെ ഒരിക്കൽ കൂടി. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം സ്വാതി.
0: അപ്പൊ എന്റെ റേഡിയോ 91.2 എന്ന് പറയുന്നത് വളരെ അടുത്തൊരു ഇടമാണല്ലേ?
1: അതെ അതെ, നേരത്തെ വന്നിട്ടുണ്ടല്ലോ.
0: വന്നിട്ടുള്ളതുകൊണ്ട് മാം, ENT ചെവി മൂക്ക് തൊണ്ട ഇത് മൂന്നും നല്ല പണി തരുന്ന സംഭവങ്ങളാണ്.
1: അതെ അതെ, ഈയിടെയായിട്ട് കുറച്ച് കൂടുതൽ പണി തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പനിയുടെ സമയം, പനിയുടെ സീസൺ ആയതുകൊണ്ട് ഒത്തിരി പേഷ്യൻസ് വരുന്നുണ്ട്.
0: അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങും? ചെവി വേണോ, മൂക്ക് വേണോ, തൊണ്ട വേണോ,
1: എവിടെ നിന്ന് വേണമെങ്കിലും സ്വാതിയുടെ ഇഷ്ടം.
0: അപ്പൊ ആദ്യം നമുക്ക് ഞങ്ങളുടെ പ്രശ്നം സംസാരമായത് കൊണ്ട് തന്നെ തൊണ്ടയിൽ നിന്ന് തുടങ്ങിയാലോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. ഈ ഒരുപാട് സംസാരിക്കുമ്പോൾ, സംസാരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, ഇപ്പൊ റേഡിയോ ജോക്കിയാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും അധ്യാപകരാണെങ്കിലും, ഇവർക്ക് സംസാരിച്ച് സംസാരിച്ച് ഒരു ടൈം ആകുമ്പോൾ സൗണ്ട് പോകും, നഷ്ടപ്പെടും, ഒരുപാട് സംസാരിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാവും എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം വസ്തുതയുണ്ട് ഡോക്ടർ?
1: ഒരുപാട് സംസാരിക്കുന്നവർക്ക് നമ്മുടെ വോക്കൽ കോഡ് എന്ന് പറയുന്നൊരു ഓർഗനുണ്ട്. അതാണ് നമ്മുടെ സൗണ്ട്, അതായത് സംസാരം ഉണ്ടാകുന്ന ഒരു അവയവം. അപ്പൊ ഈ വോക്കൽ കോഡിൽ കണ്ടിന്യൂസ് ഈ ഫ്രിക്ഷൻ നടക്കുമ്പോൾ, അതായത് നമ്മൾ ഒത്തിരി സംസാരിക്കുമ്പോൾ, ഒത്തിരി ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുമ്പോഴോ, ഈ വോക്കൽ കോഡ് കണ്ടിന്യൂസ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു ഡാമേജ് ഉണ്ടാകും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ കരകരപ്പുണ്ടാകുകയും ശബ്ദം ഇടർന്ന പോലെയും ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. അപ്പൊ ഇത് നമുക്ക് ചെറിയൊരു എൻഡോസ്കോപ്പിക് ടെസ്റ്റ് വഴി നമുക്കത് എന്താണെന്ന് കറക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ചികിത്സകൾ ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരിക്കലും അതൊരു ക്യാൻസറിലോട്ട് അങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ക്യാൻസറിന് മറ്റു കാരണങ്ങളുണ്ട്, പ്രധാനമായിട്ടും സ്മോക്കിംഗ് ആണ് കാരണം. അപ്പൊ ഇങ്ങനെ സൗണ്ട് ഒത്തിരി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് വോക്കൽ കോഡിൽ ചെറിയ ഡാമേജ് ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പൊ അത് മിക്കവാറും എല്ലാവരും നേരത്തെ തന്നെ ചികിത്സ എടുക്കുന്നുണ്ട്. കാരണം സൗണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ അവരുടെ സൗണ്ടിൽ ഒത്തിരി കോൺഷ്യസ് ആകുമ്പോൾ അവർ കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള വോയിസ് തെറാപ്പി പോലുള്ള ചികിത്സകൾ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കിനും അത് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് സെറ്റിൽ ആവുന്നതാണ്. ഒരിക്കലും അങ്ങനെ അതൊരു ക്യാൻസറിലോട്ട്, ഒരു മാലിഗ്നൻസിയിലോട്ട് അങ്ങനെ പോകുന്നതായിട്ട് അധികം കണ്ടിട്ടില്ല.
0: ഇല്ല. അപ്പോൾ നമുക്ക് ഈ സംസാരിക്കുന്നതിൽ കൺട്രോൾ വേണമെന്ന് ചിലർ പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഓരോ പ്രോഗ്രാമിലും വാ തുറന്ന് വലിച്ച് വാരി ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചില ആളുകൾ വിളിച്ചിട്ട് പറയാറുണ്ട്, സ്വാതി സൗണ്ട് കൺട്രോൾ ചെയ്യണം, ഇതൊക്കെ അടിച്ചു പോകും എന്ന് പറയാറുണ്ട്. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ?
1: ഇല്ല, അടിച്ചു പോകുന്ന അങ്ങനെ നമുക്കങ്ങനെ ഒരു പെട്ടെന്നൊരു ദിവസം ശബ്ദം നിൽക്കുന്ന അങ്ങനെ ഒരു ഇത് വരാറില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ വോക്കൽ കോഡിൽ കുരുക്കൾ പോലെ വരും. നമ്മൾ ഒത്തിരി ഇപ്പം RJ ജോക്കീസ് ആണെങ്കിലും, റേഡിയോ ജോക്കീസ് ആണെങ്കിലും, രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും, പ്രത്യേകിച്ച് ടീച്ചേഴ്സ്, പാട്ട് പാടുന്ന സിംഗേഴ്സ്, ഈ പ്രൊഫഷണലായിട്ട് വോയിസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറെ നാൾ നമ്മൾ ഇതുപോലെ, അതായത് അവരുടെ വോയിസ് ഒരിക്കലും ഒരു നോർമൽ ടോണിലായിരിക്കത്തില്ല. ഒന്നെങ്കിൽ അവർ പല ടോണിൽ അവർ വോയിസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ഒരു വോക്കൽ കോഡിൽ ഒരു ഫ്രിക്ഷൻ വന്നിട്ട് ഇതുപോലെ കുരുക്കൾ ഉണ്ടാകാം. അതിനെ നമ്മൾ വോക്കൽ കോഡ് നൊഡ്യൂൾ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ചെറിയൊരു എൻഡോസ്കോപ്പി വെച്ച് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിന് വോയിസ് റെസ്റ്റ് പറയാറുണ്ട്, വോയിസ് തെറാപ്പി പറയാറുണ്ട്. പിന്നെ എന്തെങ്കിലും അതിനെ കൂട്ടുന്ന കാരണങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അസിഡിറ്റി പോലുള്ള ഇഷ്യൂസ് ഒക്കെ തൊണ്ടയിൽ ഡാമേജ് ചെറുതായിട്ട് ഉണ്ടാക്കും, അപ്പം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടി ചികിത്സ എടുക്കേണ്ടി വരും. പക്ഷേ ഇതൊക്കെ നമുക്ക് വോയിസ് ബാക്ക് ടു നോർമൽ ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്.
0: ഓക്കെ മാം, നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് വോയിസ് മനോഹരമാക്കാനായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണോ?
1: വോയിസ് മനോഹരമാക്കാനായിട്ട്, അതായത് അബ്നോർമൽ വോയിസ് ഉണ്ടാകുമ്പോൾ, അതായത് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരു പിച്ചോ ടോണോ നമ്മുടെ സൗണ്ടിനില്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി വോക്കൽ കോഡിനുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. അതൊരു മെഡിക്കൽ കണ്ടീഷനായിട്ട് കാണുവാണെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പം നമ്മുടെ ഒരു നോർമൽ, ഇപ്പം എൻ്റെ ഒരു വോയിസ് എനിക്കിനി കൂടുതൽ നമുക്കൊരു പാട്ട് പാടാനുള്ള, അതായത് ഒരു മധുരകരമായിട്ടുള്ള ഒരു വോയിസ് അങ്ങനെ ആക്കാനായിട്ടാരും ചെയ്യാറില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ വോക്കൽ കോഡിൽ അനാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് നോർമലായിട്ട് നമുക്ക് സൗണ്ട് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും, അങ്ങനെയാണ് നമ്മുടെ ബോഡി. അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രൊഫഷണൽ സിംഗേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒത്തിരി ഹൈ പിച്ച് പോകണമെങ്കിലോ, അപ്പോൾ എന്തെങ്കിലും ഒരു സൗണ്ട് ബ്രേക്ക് ആകുമോ, അവർക്ക് അങ്ങനെ ഹൈ പിച്ച് പോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വോക്കൽ കോഡ് അസസ്മെൻറ്റ് ഈ എൻഡോസ്കോപ്പി വഴി നോക്കിയിട്ട് അതെന്തെങ്കിലും ചെറിയ അവർക്ക് എന്തെങ്കിലും അവിടെ ഒരു അബ്നോർമാലിറ്റി അബ്നോർമാലിറ്റി നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് അതിനുള്ള ഇഞ്ചെക്ഷൻസ് അങ്ങനെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊരു അബ്നോർമാലിറ്റി ആണ്, അത് പ്രത്യേകിച്ച് സൗണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ, അല്ലാതെ നോർമൽ ഒരാൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല
0: ഇല്ലാന്നുള്ളതാണ്. ഓക്കെ മാം, നമുക്ക് ഈ എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ പൊതുവിൽ ധരിച്ചിരിക്കുന്ന ഒരു കാര്യം ഗാസ്ട്രോളജി ഡിപ്പാർട്ട്മെന്റിനാണ് എൻഡോസ്കോപ്പി ഉള്ളത്. അപ്പൊ ഇ എൻ ടി ഡിപ്പാർട്ട്മെന്റിലുണ്ടോ എന്നുള്ള ഒരു സംശയം സാധാരണക്കാരായ എനിക്ക് ഉള്ള ഒരു ചോദ്യം ഒരിക്കല് മാമിനോട് തന്നെയാണ്. അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് അതൊന്ന് സംസാരിക്കാം.
1: ഓക്കെ,
0: എന്താണ് ഇ എൻ ടി ഡിപ്പാർട്ട്മെന്റിലെ എൻഡോസ്കോപ്പി?
1: ഇപ്പൊ ഇ എൻ ടി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള എൻഡോസ്കോപ്പികളാണ് ഉള്ളത്. ഒന്ന് മൂക്കിലെ എൻഡോസ്കോപ്പിയും രണ്ട് തൊണ്ടയിലുള്ള എൻഡോസ്കോപ്പിയും. അപ്പൊ മൂക്കിലുള്ള എൻഡോസ്കോപ്പി ഇപ്പൊ മൂക്കിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതും ചെറിയൊരു മൈനർ പ്രൊസീജിയർ ആയിട്ടുള്ളതാണ്. തൊണ്ടയിലുള്ളതെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല. നമ്മൾ തൊണ്ട ധരിപ്പിച്ചതിന് ശേഷം നമ്മളൊരു കുഴലിറക്കി, അതായത് ക്യാമറ ഇറക്കി, തൊണ്ടയിലെ ഈ പറഞ്ഞ വോക്കൽ കോഡും അതിനോട് അടുത്ത സ്ട്രക്ചേഴ്സും ഓർഗൻസും ഒക്കെ ഒന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റൊരു എൻഡോസ്കോപ്പി ഉണ്ട്, നമുക്ക് കുറച്ചുകൂടി താഴോട്ട് ഇറക്കി, നമ്മൾ ഈസോഫാഗോസ്കോപ്പി എന്ന് പറയും. അത് കുറച്ചുകൂടി താഴോട്ട് അന്നനാളം ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത് കുറച്ചുകൂടി ഇൻവേസീവ് ആയിട്ടുള്ളതാണ്. അത് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി സ്റ്റൊമക്ക്, അതായത് നമ്മുടെ ആമാശയം, ആമാശയം അതൊക്കെ നോക്കുന്നതാണ്. അപ്പൊ അതിന്റെ അത്രയും നമുക്കില്ല. നമുക്ക് തൊണ്ടയും ഈ ഈസോഫാഗസ് വരെയുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെവിയിലും ഇപ്പോൾ ക്യാമറ ഉപയോഗിച്ച് ചെവിയിൽ എൻഡോസ്കോപ്പിയും ചെയ്യാൻ പറ്റുന്നതാണ്.
0: ടെക്നിക്കൽ ഹെൽപ്പ് കൂടി ഉള്ളപ്പോൾ
1: നമുക്ക് ബെറ്റർ ഡയഗ്നോസിസ് ഉണ്ടാവും. നമുക്ക് കറക്റ്റ് എക്സാക്ട് ആയിട്ട്, അതായത് നമ്മളൊരു ഉപകരണം വെച്ച് നമ്മൾ കണ്ണിൽ വെച്ച് കാണുന്നതിനേക്കാളും അതിനേക്കാളും നമുക്ക് മാഗ്നിഫൈഡ് ആയിട്ട്, അതായത് കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് ഈ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ കാണാൻ പറ്റും. മാത്രമല്ല നമുക്ക് രോഗികളെ കാണിച്ചു കൊടുക്കാനും പറ്റും. നിങ്ങളുടെ മൂക്കിൽ ഇതാണ് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ തൊണ്ടയിൽ ഈ കാണുന്നതാണ് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ ചെവിയിൽ ഇതുപോലെ പഴുപ്പുണ്ടാവുന്നുണ്ട്, ഇതാണ് ചെവിയിലെ പ്രശ്നം എന്നൊക്കെ നമുക്ക് ഈ എൻഡോസ്കോപ്പി വഴി പേഷ്യൻസിനെ കാണിച്ചു കൊടുക്കാനും പറ്റും. നമുക്കൊരു ഡോക്ടർ നമുക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടാവുകയും ചെയ്യും,
0: എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ്,
1: അതായത് നമുക്ക് രോഗിയെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് അല്ലെ ഏറ്റവും വലിയ കാര്യം.
0: ഓക്കെ മാം, ഈ എൻഡോസ്കോപ്പിയുടെ കാര്യം പറഞ്ഞു, വോക്കൽ കോഡിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുമെന്ന് പറഞ്ഞു. അതേ സമയം തന്നെ എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ തൈറോയ്ഡ് പ്രോബ്ലം, തൈറോമഗ്ലി ഒക്കെ കണ്ടെത്തുന്നത് പോലെ തന്നെ ഈ ഒരു എൻഡോസ്കോപ്പി മെഷീനിലൂടെ ഇത് കണ്ടെത്താനായിട്ട് സാധിക്കുമോ?
1: തൈറോയ്ഡ് എന്ന് പറയുമ്പോൾ, അല്ല, അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പുറത്തുള്ള സോഫ്റ്റ് ടിഷ്യൂ സ്ട്രക്ചർ എന്ന് പറയും, അതായത് തൈറോയ്ഡ്, കഴുത്തിലുള്ള കഴലകൾ, പിന്നെ കഴുത്തിലെ രക്തക്കുഴലുകൾ, അതിനെയൊക്കെ കുറിച്ച് ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് ഉള്ളിലൂടെ, അതായത് നമ്മൾ ആ ശ്വാസനാളത്തിലൂടെ അല്ലെങ്കിൽ അന്നനാളത്തിലൂടെ നമ്മൾ ഇറങ്ങി ചെന്ന് ആ ഒരു കുഴലിനകത്തുള്ള സാധനങ്ങളാണ് കാണുന്നത്. അപ്പം രണ്ട് രീതിയിലുള്ള ഗുണങ്ങളും ഉണ്ട്.
0: ഇതേ സമയം തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ തൈറോയ്ഡ് മുഴകളെ നമുക്ക് കാണാൻ കഴിയും. ഈ എൻഡോസ്കോപ്പിയിലൂടെ അതേ മുഴകളെ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും?
1: ഇല്ല, എൻഡോസ്കോപ്പി വെച്ച് നമുക്ക് തൈറോയ്ഡ് കാണാൻ പറ്റത്തില്ല. കാരണം തൈറോയ്ഡ് എന്ന് പറയുന്നത് ഈ കുഴലിന് പുറത്തിരിക്കുന്ന സ്ട്രക്ചർ, അതായത് നമ്മുടെ സ്വനപേടകം എന്ന് പറയുന്നതാണ് ഈ വോയിസ് ബോക്സ്. അപ്പൊ അതിന് പുറത്തിരിക്കുന്നതാണല്ലോ തൈറോയ്ഡ്. അപ്പൊ അത് നമുക്ക് അൾട്രാസൗണ്ട് ആണ് അതിന് ബെറ്റർ ആയിട്ട് ഉള്ളത്. ഇത് നമ്മള് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മൾ ഈ അന്നനാളത്തിന്റെ ആന്തരിക അവസ്ഥ കാണുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ വോക്കൽ കോഡ് അകത്ത് കാണുന്നതിന്, നമുക്കത് പുറത്തോട്ട് കാണാൻ പറ്റത്തില്ല.
0: രണ്ട്
1: സ്റ്റഡിയാണ്. അപ്പൊ അതിന് രണ്ടിന്റേതായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. തൈറോയ്ഡിന് കൂടുതലും നമ്മൾ അൾട്രാസൗണ്ട് ആണ്. ഇതുപോലെ വോക്കൽ കോഡ് അസസ്മെന്റിന് നമ്മൾ ഈ ലാരിംഗോസ്കോപ്പി എന്ന് പറയും. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്.
0: തൈറോയ്ഡ് അൾട്രാസൗണ്ട് സ്കാൻ വരുന്ന സമയത്ത് കൃത്യമായ നോഡ്യൂളുകളുടെ വലുപ്പവും കാര്യങ്ങളും എല്ലാം
1: നന്നായിട്ട് കാണാൻ പറ്റും,
0: കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും പലപ്പോഴും ഇ എൻ ടി ഡോക്ടേഴ്സ് തൈറോയ്ഡ്
1: അൾട്രാസൗണ്ട്
0: ടെസ്റ്റിനോടൊപ്പം തന്നെ സ്കാനിങ്
1: അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ തൈറോയ്ഡ് പറയുന്നത് അതുകൊണ്ടാണ്. കറക്റ്റ് സൈസ് അറിയാൻ പറ്റും, എന്ത് തരത്തിലുള്ള കുരുക്കളാണുള്ളതെന്ന് അറിയാൻ പറ്റും, തൈറോയ്ഡിന് എത്ര വലിപ്പമുണ്ടെന്ന് അറിയാൻ പറ്റും, തൈറോയ്ഡിനെ ബാധിക്കുന്ന മറ്റെന്തെങ്കിലും മുഴകൾ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് നമുക്ക് ആ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് വലിയ കുരുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് FNAC എന്ന് പറയും, അതായത് കുത്തിയെടുത്ത മുഴകളിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ച് ഏകദേശം എന്ത് അസുഖമാണെന്ന് നമുക്കൊരു ധാരണ അപ്പോൾ തന്നെ, അതായത് ഒരു രണ്ട് ടെസ്റ്റ്, അതായത് അൾട്രാസൗണ്ട് സ്കാനും FNAC വെച്ച് നമുക്ക് ഏകദേശം ഒരു തൈറോയ്ഡിന്റെ അസുഖം കണ്ടുപിടിക്കാൻ
0: പറ്റും. അപ്പൊ ഈ തൈറോയ്ഡിൽ തന്നെ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് പല റിപ്പോർട്ടുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടേ, അപ്പൊ അതില് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ വലുപ്പം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നോഡ്യൂൾസ്, പിന്നീട് റിയാക്ടീവ്
1: ചേഞ്ചസ്
0: അല്ലേ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതെല്ലാം ഈ ചേഞ്ചസ് എല്ലാം ഗ്രേഡ് വെച്ച് തിരിച്ചിട്ടുള്ളതായിട്ട് ഗ്രേഡിംഗ് ഒരു രീതിയിലേക്ക് പോവാറുണ്ട്. ഈ ഗ്രേഡിംഗ് നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രേഡുകളാണ് നമ്മൾ നോക്കേണ്ടത്?
1: ഗ്രേഡിംഗ് ശരിക്കും നമുക്ക് പ്രത്യേകിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പം ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്ത്രീകളെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള തൈറോയ്ഡ് ഡിസീസ് ഉണ്ട്, പിന്നെ അഡോളസെൻ്റ് ആയിട്ടുള്ള തൈറോയ്ഡ് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്, പിന്നെ എൽഡർലി ഫീമെയിൽസ് അതായത് പ്രായമായിട്ടുള്ള സ്ത്രീകളിൽ കാണുന്നതുണ്ട്. അപ്പോൾ എന്ത് ടെസ്റ്റ് ആയാലും നമുക്ക് ആദ്യം വേണ്ടത് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റാണ്. അതായത് ആദ്യം നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ നോക്കണം ബ്ലഡിൽ. അപ്പോൾ അത് നോക്കിയിട്ട് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും ഇപ്പോൾ എങ്ങനെയാണ് തൈറോയ്ഡ് ഹോർമോൺ കൂടുതലാണോ കുറവാണോ എന്ന്. നമുക്ക് ആദ്യം ഒരു അതായത് പേഷ്യൻ്റ് ഹൈപ്പോ തൈറോയ്ഡ് ആണോ, അതായത് തൈറോയ്ഡ് കുറഞ്ഞ അവസ്ഥയാണോ, ഹൈപ്പർ തൈറോയ്ഡ് ആണോ, തൈറോയ്ഡ് കൂടിയ അവസ്ഥയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ, നമ്മൾ രോഗിയുടെ കഴുത്ത് പരിശോധിച്ച് കഴുത്തിൽ നമുക്ക് എന്തെങ്കിലും അതായത് തൈറോയ്ഡിൽ എന്തെങ്കിലും കുരുക്കൾ നമുക്ക് ഡോക്ടേഴ്സിന് ഫീൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിന് വേണ്ടിയിട്ട് രോഗിയെ പറഞ്ഞു വിടാം. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ തൈറോയിഡിന് രണ്ട് ലോബുകളാണുള്ളത്, വലതും ഇടതും. അപ്പോൾ ആ ലോബുകളുടെ സൈസ് എത്രയാണ്, അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇസ്തുമസ്, അതിൻ്റെ സൈസ് എത്രയാണ്, ഈ ലോബുകളിൽ എത്ര കുരുക്കളുണ്ട്, ഈ കുരുക്കളുടെ സൈസ് എത്രയാണ്, ചെറിയ മില്ലിമീറ്റേഴ്സിൽ തുടങ്ങി അതായത് 2-3 മില്ലിമീറ്റേഴ്സിൽ തുടങ്ങി സെൻറ്റിമീറ്ററോളം വരുന്ന, അതായത് 2-3 സെൻറ്റിമീറ്ററിൽ വരുന്ന കുരുക്കൾ വരെ ഉണ്ടാകും. അപ്പോൾ അതിൽ ഓരോ കുരുക്കളും എങ്ങനത്തെ കുരുക്കളാണ്, അതാണ് ഈ ഗ്രേഡിംഗ് വരുന്നത്. അതായത് കുഴപ്പമില്ലാത്ത കുരുക്കൾ
0: ഞാൻ കരുതിയിരുന്നത് ഏറ്റവും ചെറിയ സൈസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് പ്രശ്നമൊന്നുമില്ല.
1: അങ്ങനെയല്ല ഈ കുരുക്കൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ തൈറോയിഡില് ഫംഗ്ഷൻ ചെയ്യാത്ത ഒരു ഭാഗമാണ് ഈ കുരുക്കൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും നമ്മുടെ മുഖത്ത് കുരു വരുന്ന പോലെ തൈറോയിഡിൽ ഇങ്ങനെ കുരുക്കൾ വരുന്നു. ആ പോർഷൻ ചെറിയ മില്ലിമീറ്റർ സൈസിലുള്ള കുരുക്കൾ ഉണ്ടാകാം, കൂടുതൽ ഒരു 3-4 സെന്റിമീറ്റർ വരെ വരുന്ന കുരുക്കൾ കാണാം. അപ്പൊ ഈ കുരുക്കളുടെ കൺസിസ്റ്റൻസി, അതിന്റെ അകത്ത് എന്താണ് സ്ട്രക്ചേഴ്സ് ഉള്ളതെന്നനുസരിച്ച് കുഴപ്പമില്ലാത്ത മുഴകൾ തൊട്ട് കുഴപ്പമുള്ള മുഴകൾ, കുഴപ്പമുള്ള മുഴകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ക്യാൻസർ ആകാനുള്ള.
0: അപ്പൊ അതാണ് വലിപ്പത്തിലല്ല അത് ഡിഫൈൻ ചെയ്യുന്നത്,
1: ഇല്ല വലിപ്പത്തിലല്ല, അതിന്റെ കൺസിസ്റ്റൻസി അതിന്റെ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മളത് കുഴപ്പമുള്ളതാണോ കുഴപ്പമില്ലാത്തതാണോ. ഈ കുഴപ്പം ഉള്ള മുഴകളാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വിജിലന്റ് ആയിട്ട് നമ്മളതിനെ കുത്തിയെടുത്ത് പരിശോധിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് മിക്കവാറും അത് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യേണ്ടി വരും.
0: ഞാൻ കേട്ടിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് ക്ലിയർ ചെയ്യണം. ക്യാൻസറുകളിൽ ഭയപ്പെടേണ്ടാത്തൊരു ക്യാൻസർ ഉണ്ടെങ്കിൽ അത് തൈറോയ്ഡ് ക്യാൻസർ ആണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഒരു പരിഹാരം ഉണ്ട്, അത് ഒരു സർജറി കഴിഞ്ഞാൽ, മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ, ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ മാറും എന്നുള്ളൊരു ക്യാൻസറിൽ ഏറ്റവും വീര്യം കുറഞ്ഞൊരു ക്യാൻസർ എന്ന് കേട്ടിട്ടുണ്ട്.
1: തൈറോയിഡിൽ തന്നെ അത് തൈറോയിഡിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഈ പാപ്പിലറി ക്യാൻസർ തൈറോയിഡ് ആണ്. പാപ്പിലറി കാർസിനോമ തൈറോയിഡ് അതിന് ഭയങ്കര നല്ലൊരു പ്രോഗ്നോസിസ് ഉള്ളതാണ്. അതായത് നമ്മളപ്പോൾ കണ്ടുപിടിച്ച് നമുക്കൊരു പാപ്പിലറി ക്യാൻസർ തൈറോയിഡ് ആണെങ്കിൽ നമ്മൾ അതിന്റെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും അസുഖം മാറി, പിന്നീട് നമ്മൾ ഫോളോ അപ്പ് ആയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ മതിയാകും. പക്ഷേ തൈറോയിഡിൽ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്യാൻസറുകളും ഉണ്ട്. അതിൽ തന്നെ അനാപ്ലാസ്റ്റിക് കാർസിനോമ തൈറോയിഡ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. കാരണം അതിന് പെട്ടെന്നാണ് അത് വ്യാപിക്കുന്നത്. കാരണം അത് രോഗി അറിയുമ്പോൾ തന്നെ മിക്കവാറും ഒരു സ്റ്റേജ് 3, സ്റ്റേജ് 4 ഒക്കെ ആയിട്ടുണ്ടാകും. അപ്പം അത് നമുക്ക് അതുമല്ല അത് സർജിക്കൽ കറക്ഷൻ ആ സമയത്ത് ഇമ്പോസിബിൾ ആയിരിക്കും. അത് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്നതാണ് അതിന്റെ ഒരു എന്താ പറയുക, നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് അതൊരു മരണനിരക്കും കൂടുതലുള്ള ഒരു ക്യാൻസർ ആണ്. അപ്പോൾ തൈറോയിഡിൽ കുറേ ക്യാൻസറുകളുണ്ട്, അതിലേറ്റവും സേഫ് പാപ്പിലറി ക്യാൻസർ തൈറോയിഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ കൂടുതലും കാണുന്നത് പാപ്പിലറി ക്യാൻസർ തൈറോയിഡ് ആണ് ഭാഗ്യവശാൽ.
0: ഒരുപാട് സ്ത്രീകളെ ഇത് ബാധിക്കുന്നു വല്ലാത്തൊരു ഏറ്റവും
1: അതെ തൈറോയിഡ് കൂടുതലും സ്ത്രീകൾ, അത് നമ്മുടെ ഒരു ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളാണ്. പിന്നെ ഇപ്പൊ ഒരു 10 സ്ത്രീകൾ എടുത്താൽ ഒരു 7 സ്ത്രീകൾക്കും എന്തെങ്കിലും ഒരു തൈറോയിഡ് അസുഖം കാണാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഒരു ഈ നമ്മുടെ ഒരു ലൊക്കേഷൻ ജനറ്റിക് ആയിട്ടുള്ള ഓരോ അസുഖങ്ങളും നമ്മുടെ അതൊക്കെയാണ് കാരണം. അപ്പൊ പ്രത്യേകിച്ച് പക്ഷെ എന്തെന്ന് പറഞ്ഞാലും സ്ത്രീകൾക്കാണെങ്കിൽ കൂടിയും നമുക്കിതിനെല്ലാം നൂതനമായിട്ടുള്ള ചികിത്സകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് അതൊരു പേടിക്കേണ്ട അസുഖമല്ല. നമുക്ക് കണ്ടുപിടിച്ചാലും അതിനെല്ലാം നമുക്ക് ഇന്ന് കേരളത്തിൽ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്.
0: ഓക്കെ മാം, ഏറ്റവും വലിയ സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കുണ്ടാകുന്ന ചില ദേഷ്യം. തൈറോയിഡ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കുണ്ട് ഓൾറെഡി മൂഡ് സ്വിങ്സിന്റെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്നവരാണല്ലോ സ്ത്രീകൾ. അപ്പം വല്ലാത്ത ദേഷ്യം വരുന്നു, പെട്ടെന്ന് മുടി ഒഴിയുന്നു, പെട്ടെന്ന് വണ്ണം വെക്കുന്നു, വണ്ണം കുറയുന്നു, അങ്ങനെ പല സൂചനകൾ വരുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഓൺലൈൻ ഡോക്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് യൂട്യൂബ് ഡോക്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഇതിങ്ങനെ ചിന്തിച്ച് കൂട്ടി പോകുമ്പോഴാണ് ഒരു ടെസ്റ്റിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോഴായിരിക്കും ജീവിതം മാറി മറിയുന്ന രീതിയിലുള്ളൊരു റിപ്പോർട്ട് വരുന്നത്. അതിനൊക്കെ മുൻപ് എത്ര കാലം കൂടുമ്പോൾ ഒരു സ്ത്രീ ഇന്ന ടെസ്റ്റുകൾ അല്ലെങ്കിൽ തൈറോയ്ഡ് പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്തിരിക്കണമെന്നാണ് ഇ എൻ ടി ഡോക്ടർ എന്നിലേക്ക് നമ്മുടെ പറയാനുള്ളത്.
1: അതായത് നമ്മൾ ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ, പ്രത്യേകിച്ച് ഫീമെയിൽസ് ആണെങ്കിലും മെയിൽസ് ആണെങ്കിലും, ജനിക്കുന്ന സമയത്ത് നമ്മൾ, അതായത് ജനിക്കുന്ന സമയത്ത് തൈറോയ്ഡൊക്കെ നോക്കുന്നതാണ്. ഒരു ഹോസ്പിറ്റലിലാണ് ഡെലിവറി എങ്കിൽ എന്തായാലും അവിടെ ഹോസ്പിറ്റലിൽ ടി എസ് എച്ച് എന്ന് പറയുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യും. അപ്പോൾ അത് കൂടുതലോ കുറവാണെങ്കിൽ അതനുസരിച്ച് ഡോക്ടർമാർ അതിന് മരുന്ന് നിർദ്ദേശിക്കും. പിന്നീട് നമ്മൾ ഒരു അഡോളസെൻ്റ് ആകുമ്പോൾ, അതായത് ഒരു കൗമരപ്രായത്തിലാകുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ആ സമയത്ത് എന്തെങ്കിലും അമിതവണ്ണം കാണുകയോ അല്ലെങ്കിൽ ഒത്തിരി ക്ഷീണിച്ചിരിക്കുകയോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുടി കൊഴിയുകയോ, അല്ലെങ്കിൽ പീരീഡ്സ് മെൻസ്ട്രുവേഷൻ ഇറഗുലർ ആവുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ക്ഷീണം അനുഭവപ്പെടുകയോ, തളർച്ച, പിന്നെ നമുക്ക് എന്താ പറയുക, ശരീരത്തിലെ താപനിലയിൽ വ്യത്യാസം വരിക, അതായത് ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുക, പിന്നെ
0: ഹൃദയമിടിപ്പ് കൂടുന്നത്,
1: അതൊക്കെ ഹൃദയമിടിപ്പ്, അതായത് നെഞ്ചിടിപ്പ് കൂടുകയോ കുറയുകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാതെ, എല്ലാ ലാബിലും ഇന്ന് അവൈലബിൾ ആണ്. ടി എസ് എച്ച് നമുക്ക് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ ടി എസ് എച്ച് മാത്രമായിട്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ നോർമലാണെന്നനുസരിച്ച് നമുക്കൊരു ഇ എൻ ടി ഡോക്ടറെയോ അല്ലെങ്കിൽ ഫിസീഷ്യനെയോ അല്ലെങ്കിൽ സർജറി ഡോക്ടറെയോ കണ്ടിട്ട് നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഈ ഒരു അഡോളസൻ്റ് ഏജിലെ കാരണം. പിന്നീട് ഇപ്പോൾ നമ്മളൊരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഗർഭിണിയാകുന്നു, ഗർഭിണിയാകുന്ന അവസ്ഥയിൽ എന്തായാലും തൈറോയ്ഡ് നോക്കും. അതിൽ തൈറോയ്ഡിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട് ആ സമയത്ത്. അപ്പോൾ അതിൽ തൈറോയ്ഡ് ടി എസ് എച്ച് ഒക്കെ നോക്കിയിട്ട് അതിൽ ഇതുപോലെ വ്യത്യാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് തൈറോയ്ഡിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. പിന്നീട് പ്രായമായിട്ടുള്ള സ്ത്രീകൾ ഒരു 40 അടുക്കുമ്പോൾ എന്തായാലും ഒരു ഇയർലി എങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു വർഷാവർഷമെങ്കിലും തൈറോയ്ഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത്, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, അതായത് ടി എസ് എച്ച്, ഫ്രീ ടി ത്രീ ആൻഡ് ഫ്രീ ടി ഫോർ എന്ന് പറയുന്ന ടെസ്റ്റുകളൊക്കെ വർഷാവർഷമെങ്കിലും ചെയ്യുന്നതായിരിക്കും അഭികാമ്യം.
0: ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്നതാണ് തൈറോയ്ഡ് പ്രോബ്ലംസ് എന്ന് കരുതുമ്പോൾ, നമ്മൾ ശരിക്കും നല്ല പ്രായമായവരിൽ ഈ തൈറോയ്ഡൈറ്റിസ് ഒന്നും വരില്ല എന്ന് പറയുമ്പോൾ അത് വാസ്തവമായിരിക്കും?
1: കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിലെ ഒരുവിധം എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ്. ഒരു പ്രായം കഴിയുമ്പോൾ, ഒരു 60 കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ സ്ലോയിലാകും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്രയും ഒരു തൈറോയ്ഡ് ഹോർമോണിൻ്റെ ആവശ്യം അധികമായിട്ടും വരത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. അവർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ തൈറോയ്ഡ് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാം. പിന്നീട് 60 കഴിഞ്ഞ സ്ത്രീകളിലും തൈറോയ്ഡിന്റെ ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. അപ്പം അത് കഴുത്തിൽ മുഴകളായിട്ട് കാണുകയാണെങ്കിൽ ഇതുപോലെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക, കുത്തിയെടുത്ത് പരിശോധിക്കുക, FNAC ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് തൈറോയ്ഡ് സർജറി ആയിട്ട്, അതായത് തൈറോയ്ഡ് എടുത്തു മാറ്റുന്ന സർജറി ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്.
0: നമ്മുടെ SBM ഹോസ്പിറ്റലിൽ ഉണ്ടോ അതിന്റെ സർജറി വിഭാഗം?
1: സർജറി വിഭാഗം നമ്മുടെ ജനറൽ സർജൻ ഡോക്ടർ അജയൻ സാർ ചെയ്യുന്നുണ്ട്.
0: ഓക്കെ മാം, അപ്പോൾ തൈറോയ്ഡിനെ പറ്റി പറഞ്ഞു. ഇനി ഏറ്റവും വലിയ രസകരമായ കാര്യം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തൈറോയ്ഡൈറ്റിസ് അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നു, ഇ എൻ ടി ഡോക്ടറിനെ കാണുന്നു, ഹോർമോണൽ ടാബ്ലറ്റ് കഴിക്കുന്നു, കഴിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിനോട് എന്താണ് അഭിപ്രായം?
1: അല്ല, അത് നല്ലൊരു കാര്യമാണ്. കാരണം തൈറോയ്ഡ്, ഞാൻ പറഞ്ഞ പോലെ തൈറോയ്ഡ് ഹോർമോൺ നമ്മളുടെ ഒരു ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏകദേശം ആവശ്യമുള്ള ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അതിപ്പോൾ എന്ത് കാരണം കൊണ്ടോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മളത് സപ്ലിമെന്റ് ചെയ്തേ പറ്റുള്ളൂ. മിക്കവാറും സ്ത്രീകളിൽ ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരു അസുഖം മിക്കവാറും നമുക്കൊരു ലൈഫ് ലോങ് മെഡിക്കേഷൻ എടുക്കേണ്ടി വരുന്നതാണ്. പക്ഷേ നമുക്ക് ചില സ്ത്രീകളിൽ നമുക്ക് ചിലപ്പോൾ നിർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത്
0: ഒരു കാര്യം ഇതിനിടെ ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ഒരു മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കൂട്ടിക്കും, അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ട്, മരുന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് ഞാൻ ആ മരുന്ന് തന്നെ ഫോളോ അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്?
1: ഇല്ല, അങ്ങനെ കഴിക്കാൻ പറ്റില്ല. നമുക്ക് തൈറോയ്ഡ് ലെവൽസ് നോക്കിയിട്ട് വേണം നമ്മൾ ആ മരുന്നിൻ്റെ ഡോസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടത്. കാരണം അമിതമായിട്ട് ഹോർമോൺ ചെന്നാലും അത് പ്രശ്നം ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു 3 കൂടുമ്പോൾ ടി എസ് എച്ച് അല്ലെങ്കിൽ T3 T4 ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. സ്ഥിരമായിട്ട് കുറേ നാൾ ഒരു വാല്യൂ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുവാണെങ്കിൽ നമുക്കൊരു 6 കൂടുമ്പോഴോ ഒരു വർഷം കൂടുമ്പോഴൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഫ്ലക്ച്വേഷൻ, നന്നായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 കൂടുമ്പോഴെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യണം.
0: അയ്യോ, ഒരിക്കൽ ടെസ്റ്റ് ചെയ്ത് ഈ മരുന്ന് തന്നെന്നും പറഞ്ഞതും കഴിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല.
1: ഇല്ല, വ്യത്യാസം വരുത്തണം. കാരണം അത് പല ഡോസിൽ അവൈലബിൾ ആണ്. അപ്പം അത് നമുക്ക് ടി എസ് എച്ച് വാല്യൂ അറ്റ്ലീസ്റ്റ് ഒരു 3 കൂടുമ്പം ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളത് ഡോസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഓവറായിട്ട് ഹോർമോൺ ചെയ്യുന്നതും ഡാമേജ് ഉണ്ടാക്കും.
0: ഓക്കെ മാം, ഇത് പറയാൻ കാരണം നമ്മുടെ കൂടെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാള് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരിക്കൽ തൈറോയ്ഡ് ആയിരുന്നു, കുറച്ച് നാള് മരുന്ന് നിർത്തി വീണ്ടും അത് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചിട്ട് കഴിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്യാതെ ചെയ്യുമ്പോൾ ഉള്ള ഒരു
1: അതാണ്
0: അതിന്റെ ദോഷവശങ്ങൾ എല്ലാവരോടത്തും ഒന്നുകൂടി ഒന്ന് പറയാമോ?
1: അതെ, നമുക്ക് തൈറോയ്ഡ് എന്ന് പറയുന്ന ഒരു അസുഖം നമുക്ക് മിക്കവാറും സ്ത്രീകൾക്ക് ഇപ്പൊ കൂടുതലായിട്ട് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം മിക്കവാറും ഒരു ലൈഫ് ലോങ് മെഡിക്കേഷൻ എടുക്കേണ്ടി വരും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരേ ഡോസ് ലൈഫ് ലോങ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നതാണ്. അപ്പം ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് TSH ഹോർമോൺ നോർമൽ ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ റിപ്പോർട്ട് കാണിച്ച് ആ മരുന്ന് അഡിക്വേറ്റ് ആണോ എന്ന് നോക്കുക. ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ എപ്പോഴും നമുക്ക് ഈ TSH എന്ന് പറയുന്ന വാല്യൂ കൂടുതലായിട്ട് നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ ഡോസ് കൂട്ടേണ്ടി വരും. അത് ഭയങ്കരമായിട്ട് TSH കുറഞ്ഞു പോവാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഗുളികയുടെ ഡോസ് കുറയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഒരിക്കലും ജീവിതകാലം മൊത്തം ഒരു ഡോസ് കഴിക്കാമെന്നല്ല, നമ്മുടെ പ്രായമാവുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ വരും, ഹോർമോണൽ ബാലൻസ് വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗുളികകൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കാവുള്ളൂ. 3 മാസം അല്ലെങ്കിൽ 6 മാസമെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്തു നോക്കുന്നതാണ് നല്ലത്.
0: ഓക്കെ, സ്വയം ചികിത്സ അരുത്. നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ENT ഡോക്ടർ ശ്രീദേവി ആർ ചന്ദ്രൻ മാം ആണ്. SBM ഹോസ്പിറ്റലിൽ നിന്നുമാണ് മാം നമ്മളോട് പറയുന്നത്. ചെവി, മൂക്ക്, തൊണ്ട, ഇത് മൂന്നും ചെറിയ നിസാരക്കാരനല്ല അല്ലേ? ഓരോ ഈ അവയവത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ മൊത്തത്തിൽ നമ്മളെ ഒന്ന് ഡൗൺ ആക്കാൻ ഈ 3 സാധനങ്ങളോട് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും. ആ സമയത്താണ് നമ്മൾ വിചാരിക്കുന്നത് എവിടെ നമ്മുടെ ENT ഡോക്ടർ നമ്മുടെ തൊട്ടരികെ SBM ഹോസ്പിറ്റലില് മാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർ മോഹൻസ് ക്ലിനിക്ക് കന്നേറ്റി, അവിടുത്തെ വർഷങ്ങളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ലിനിക്കാണ്. ഡോക്ടർ മോഹൻ സാറിൻ്റെയും ഗീതാദേവി മാമിൻ്റെയും ക്ലിനിക്കാണ്, അവിടുത്തെ മരുമോളോടിയാണ് മാം. അപ്പോൾ എന്താ പാരമ്പര്യം, അത്രത്തോളം ഒരു ഹോസ്പിറ്റൽ മേഖലയിൽ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീം തന്നെ ഇവർക്കുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നൊരു കാര്യം, ഈ തൊണ്ടവേദനയെ പറ്റി പറഞ്ഞു, തൈറോയിഡിനെ പറ്റി പറഞ്ഞു, ഇനി അടുത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊണ്ടവേദന കൊണ്ട് ആഹാരം കഴിക്കാൻ ഉള്ളൊരു ബുദ്ധിമുട്ട്, ഭയങ്കര ചിലപ്പോൾ ചില സമയത്ത് ഒരുമാതിരി പിടിച്ചിറക്കുന്നു, അല്ലെങ്കിൽ തൊണ്ടയിൽ ആരോ വന്ന് ഞെക്കി പിടിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ഫീലിലൂടെ നമ്മൾ പോകാറുണ്ട്. ഇതും പ്രശ്നമാണോ ഡോക്ടർ?
1: അങ്ങനെ വലിയൊരു പ്രശ്നമല്ല, പക്ഷെ എന്നാലും നമുക്കത് കറക്റ്റായിട്ട് എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കത് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പം ഈ തൊണ്ടയിലെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാരുണ്ട്, അതായത് ടോൺസിലൈറ്റിസ് ആയിട്ടോ ഫാരിഞ്ചൈറ്റിസ് ആയിട്ടോ ഇടയ്ക്കിടയ്ക്ക് വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടോ ഒക്കെ വരുന്ന ആൾക്കാരിൽ എപ്പോഴും തൊണ്ടയ്ക്ക് ഇങ്ങനെ ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിലെ തൊലി കുറച്ച് മാറ്റങ്ങൾ വരികയും തൊണ്ടയിൽ കുരുക്കൾ രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് തൊണ്ടയിൽ എപ്പോഴും എന്തോ ഇരിക്കുന്നെന്നുള്ളൊരു സെൻസേഷൻ ഉണ്ടാവും, എന്തോ ഒരു എന്താ പറയുക, നമ്മൾ മിക്കവാറും രോഗികൾ പറയുന്ന എന്തെങ്കിലും എന്തോ മുഴ ഇരിക്കുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തോ തടഞ്ഞിരിക്കുന്ന, പക്ഷെ നമ്മൾ പരിശോധിക്കുമ്പം അവിടെ മറ്റ് തടസ്സങ്ങളൊന്നും കാണത്തില്ല. അത് ഇവർക്ക് ഈ തൊണ്ടയിലുണ്ടാകുന്ന തൊലിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അത് ഒന്നെങ്കിൽ ഇൻഫെക്ഷൻ കൊണ്ടുവരാം, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, പിന്നെ രണ്ടാമത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഈ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. അപ്പം അതായത് നമുക്ക് നമ്മുടെ വയറ്റിൽ ആസിഡ് ഡിസീസ് കൂടുകയാണെങ്കിൽ, അതായത് അസിഡിറ്റി കൂടുകയാണെങ്കിൽ ഇത് റിഫ്ലക്സ് ആയിട്ട് തൊണ്ടയിൽ വന്നിട്ട് തൊണ്ടയിൽ ചിലപ്പോൾ കുരുക്കൾ ഉണ്ടാകുകയും തൊണ്ടയിൽ ഒരു ഡാമേജ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇറിറ്റേഷൻ ആയിരിക്കും തൊണ്ടയിൽ. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ട്രക്ചറലായിട്ടൊന്നും അബ്നോർമാലിറ്റി കാണില്ല, പക്ഷേ ആ തൊണ്ടയിൽ കുറച്ച് കളർ ചേഞ്ചസും ചെറിയ കുരുക്കളും ഇതേപോലെ സൗണ്ട് വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വോക്കൽ കോഡ് നൊഡ്യൂളും, അതും ഈ അസിഡിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവരും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്ക് എന്തെങ്കിലും ഈ ആസിഡ് പെപ്റ്റിക് ഡിസീസ്, അതായത് അസിഡിറ്റിയുടെ അസുഖമുണ്ടോയെന്ന് നമ്മൾ ആദ്യം അന്വേഷിക്കും. അതിനുശേഷം അവരുടെ ഡയറ്റ് എങ്ങനെയാണ്, അവരുടെ സ്ലീപ്പ് എങ്ങനെയാണ്, അവരുടെ വർക്ക് അതായത് പ്രൊഫഷൻ എന്തുവാണ്, ഒത്തിരി സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് പ്രൊഫഷനൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ അസിഡിറ്റിയുടെ ഇഷ്യൂസും സ്ലീപ്പിൻ്റെ ഡിസ്റ്റർബൻസും ഒക്കെ വരും, അപ്പോഴും തൊണ്ടയിലേക്ക് വരും. പിന്നീട് നമ്മൾ ഇടയ്ക്കിടെ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന കാരണങ്ങൾ, അതായത് എപ്പോഴും ഒരു ആൾക്കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ സ്പെഷ്യലി ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കതിന് അവർക്ക് പ്രിക്കോഷൻസ് പറഞ്ഞു കൊടുക്കുക, അതായത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ തൊണ്ടയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് തൊണ്ട പരിശോധിക്കുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ലാരിംഗോസ്കോപ്പി, വീഡിയോ ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്ന എൻഡോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യുക, എന്തെങ്കിലും ദശയുണ്ടോയെന്നൊക്കെ ആദ്യം നമ്മളത് നോക്കേണ്ടി വരും. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ കറക്റ്റ് കാരണം നമുക്ക് കണ്ടുപിടിച്ച് അത് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്.
0: അതേസമയം തന്നെ ചുമച്ച് തൊണ്ട സൗണ്ട് പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. ഈ കഫക്കെട്ട് കൊണ്ട് ഭയങ്കരമായിട്ട് കഫക്കെട്ട് ഇങ്ങനെ അങ്ങനെയും പ്രശ്നങ്ങൾ തൊണ്ടയ്ക്ക് വരാറല്ലേ മാം?
1: അപ്പം
0: അതിനെല്ലാം ട്രീറ്റ്മെന്റ്സ് എല്ലാം വേറെ വേറെയാണ് അല്ലേ?
1: അത് ഞാൻ പറയാം, കാരണം വ്യത്യാസമാണ്. ഇപ്പൊ ഈ അസിഡിറ്റി എന്ന് പറയുന്നത് തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. നേരത്തെ ഈ പറഞ്ഞ പോലെ സൈനസൈറ്റിസ്, ഈ അലർജിക് ഇഷ്യൂസ് ഉള്ളവർക്കാണെങ്കിലും, ഈ മൂക്കിൽ എപ്പോഴും കഫം നിറഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എപ്പോഴും മൂക്കിയിലൂടെ തൊണ്ടയിലേക്ക് കഫം വരും. അതായത് എപ്പോഴും മൂക്കി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പം തൊണ്ടയിലേക്ക് കഫം വന്ന് അവിടെയും അപ്പോഴും തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് അപ്പം ഈ എന്താണ് കറക്റ്റ് ഇറിറ്റേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ മൂക്കിലെപ്പോഴും കഫം വരുന്ന ആൾക്കാരാണ് അതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സൈനസൈറ്റിസിന്റെ വിഷയമുള്ളവരാണെങ്കിൽ, അലർജി സംബന്ധമായിട്ട് പ്രശ്നമുള്ളവരാണെങ്കിൽ, നമ്മൾ അത് കാരണം കണ്ടുപിടിച്ച് അലർജിക്കോ അല്ലെങ്കിൽ സൈനസൈറ്റിസിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അതുവഴി തൊണ്ടയുടെ ബുദ്ധിമുട്ടൊക്കെ മാറാവുന്നതാണ്,
0: മാറാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. മാം, പണ്ടൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പരിപാടികളിൽ ആങ്കർ ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് എന്റെ അച്ഛൻ സൗണ്ട് ശരിയാക്കാൻ വേണ്ടിട്ട് കുരുമുളക് പൊടിച്ച് കൽക്കണ്ടും ഒക്കെ ഇട്ടിങ്ങനെ തരുമായിരുന്നു, അല്ലെങ്കിൽ അമ്മയുടെ വകയായിട്ട് ചുക്ക് കാപ്പി ഈ തുളസിയിലേക്ക് ഇട്ട് തരും. ഇങ്ങനെയൊക്കെയുള്ള ഔഷധങ്ങൾ നമ്മുടെ തൊണ്ടയെ ഇരട്ടി വേഗത്തിൽ ശരിയാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഡോക്ടറായ
1: അത് ശരിക്കും അത് ആയുർവേദ മരുന്നുകളാണ്. അതിനെ കുറിച്ച് എനിക്ക് അത്രയും ഒരു എന്താ പറയാ ഒരു നോളജ് ഇല്ല. പക്ഷെ ഒത്തിരി നമ്മൾ എന്ത് മരുന്നാണെങ്കിലും ഓവറായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഈ കുരുമുളകാണെങ്കിലും അത് നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ത്രോട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് അപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് ഒരു റിലീഫ് കിട്ടുമെങ്കിലും അത് പിന്നീട് ചിലപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഡാമേജ്
0: ഉണ്ടാകും.
1: അതെ, ഡാമേജ്
0: ഉണ്ടാകും. നമുക്ക് ചർച്ച തുടരാം. നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത ENT ഡോക്ടർ ഡോക്ടർ ശ്രീദേവി ആർ ചന്ദ്രൻ മാമാണ്. നമ്മുടെ കരുനാഗപ്പള്ളി SBM ഹോസ്പിറ്റലിൽ നിന്നാണ് മാം നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. ചെവി മൂക്ക് തൊണ്ട ഇത് മൂന്നും ഇത്തിരി നമ്മൾ ശ്രദ്ധിക്കേണ്ട, കൂടുതൽ കെയറിങ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രോഗനിർണയത്തിലൂടെ വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിയ ഗ്രാഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി സ്റ്റേഡിയം 91.2 എൻ്റെ റേഡിയോ.
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു. സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിങ്കർ ആണ്. സ്കാൻസ് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിങ്കർ ആർട്ട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്, പാട്ടിന്റെ കൂട്ടുകാരിയാണ്. നമ്മുടെ കൂടെയുള്ളത് കരുനാഗപ്പള്ളി നമ്മുടെ സ്വന്തം SBM ഹോസ്പിറ്റലിലെ ENT ഡോക്ടർ ഡോക്ടർ ശ്രീദേവി മാം ആണ്. മാം അതോടൊപ്പം തന്നെ ഡോക്ടർ മോഹൻസ് ക്ലിനിക്ക് കനേറ്റിയിലും മാം വർക്ക് ചെയ്യുന്നുണ്ട്. മാമിന്റെ സ്വന്തം ക്ലിനിക്കാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിങ്ങനെ എന്താ ചെവി മൂക്ക് തൊണ്ട പറഞ്ഞപ്പോൾ തന്നെ തൊണ്ടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നം. തൊണ്ടയെ പറ്റി പറഞ്ഞു പറഞ്ഞു എന്റെ തൊണ്ട ഇതായി. നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് പോയാലോ, ചെവിയിലോട്ട് പോയാലോ. ചെവി വേണോ മൂക്ക് വേണോ?
1: സ്വാതിന്റെ ഇഷ്ടം
0: അന്നെങ്കിൽ ഞാൻ മാറ്റി പിടിക്കുക മൂക്ക്.
1: ഓക്കെ,
0: ഈ ആവശ്യമില്ലാത്ത കവക്കെട്ട് കാരണം ഈ നാല് മൂക്കടപ്പ് അല്ലെങ്കിൽ ഒരു പനി അയലത്തൂടെ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ ഈ മൂക്കടപ്പ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു പനി വന്ന ഉടനെ മൂക്കിന് പ്രശ്നം വരുന്നത്? ഇതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ?
1: നമ്മുടെ നാട്ടിലിപ്പോ ഇത് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുണ്ട്. കാരണം ഒരു ചെറിയ പനി വന്നാൽ തന്നെ മാറാതെ നിൽക്കുന്ന മൂക്കടപ്പ്, തലവേദന, കഫക്കെട്ട്, അത് ഈ കുറച്ച് നാളുകളായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന് പ്രധാന കാരണം നമുക്ക് ഇപ്പോൾ കണ്ടുവരുന്ന ഇൻഫ്ലുവൻസ പനികളും മറ്റു വൈറസ് പനികളും നമുക്ക് കുറച്ചുകൂടി തീവ്രമായി ഉണ്ടാവുമ്പോഴാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. മാത്രമല്ല വിട്ടുമാറാത്ത മൂക്കടപ്പ്, കഫക്കെട്ട് കൂടുതലും അലർജിയുള്ള രോഗികളിൽ, അതായത് പൊടി അലർജി അല്ലെങ്കിൽ പുകയുടെ ഡസ്റ്റ് അലർജി, ഫംഗസ് അലർജി, അങ്ങനെ അലർജി ഉള്ള ആളുകളിൽ ഇത് കുറച്ചുകൂടി സിവിയർ ആക്കാറുണ്ട്. അപ്പം നമുക്കിപ്പം സാധിക്കുക, ഇപ്പം വിട്ടുമാറാത്ത മൂക്കടപ്പ് അല്ലെങ്കിൽ ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ അലർജി എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അതായത് പൊടി അലർജി, അങ്ങനെ എന്തെങ്കിലും ഡസ്റ്റ് അലർജിയോ അങ്ങനെ അലർജിക്ക് ആയിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തിട്ട് അലർജി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. പിന്നീട് നമുക്കത് കുറച്ച് നാൾ ഇതിന് മൂക്കില് മരുന്ന് ഉപയോഗിക്കുമ്പോഴും കഫക്കെട്ടിനുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴും നമുക്കത് കുറഞ്ഞു വരും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പനി വരാതിരിക്കാനായിട്ട്, അതായത് ഇതുപോലുള്ള വൈറൽ പനികൾ ഫ്രീക്വന്റ് ആയിട്ട് കിട്ടാതിരിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ വാക്സിൻസ് അവൈലബിൾ ആണ്. അപ്പൊ അത് ഉപയോഗിക്കാവുന്നതാണ്.
0: ഓക്കെ മാം, ഈ നിരന്തരമായിട്ടുള്ള മൂക്ക് മൂക്കൊലി പ്രശ്നങ്ങള്, ഈ എന്തെങ്കിലും പ്രശ്നം ആന്തരിക അവയവത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ?
1: ആന്തരിക അവയവം എന്ന് പറഞ്ഞാൽ മൂക്കിനുള്ളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരാം. അതായത് ഇപ്പം വിട്ടുമാറാത്ത ഈ മൂക്കൊലിപ്പ് എന്ന് പറയുന്നത് മിക്കവാറും സൈനസൈറ്റിസ് അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും. അതായത് നമ്മുടെ അലർജി, അതായത് പൊടി അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് അലർജി ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് അലർജി ടെസ്റ്റ് ചെയ്യാം. ബ്ലഡിൽ നമുക്ക് ഈസിനോഫിലിന്റെ കൗണ്ട് നോക്കാം, ആന്റിബോഡി കൗണ്ട് നോക്കാം. പിന്നെ നമുക്ക് നല്ല സിവിയർ ആയിട്ട് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിൽ ടെസ്റ്റ് ചെയ്ത് അലർജിക് ടെസ്റ്റ് ചെയ്യാം. എന്ത് വസ്തുവിനോടാണ് കൂടുതൽ അലർജി എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് മൂക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാവുന്നതാണ്.
0: അപ്പൊ മൂക്കിലും
1: എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റും.
0: അപ്പൊ
1: അതൊരു സിമ്പിൾ പ്രൊസീജിയർ ആണ്, നമുക്ക് OPE ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ നമ്മൾ മൂക്കിലെ മരുന്ന് ഉപയോഗിച്ച് തരിപ്പിച്ചിട്ട് നമ്മളൊരു ക്യാമറ ഇട്ട് പരിശോധിക്കും. അപ്പോൾ നമുക്ക് മൂക്കിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, അതായത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് മൂക്കിന്റെ പാലത്തിന് വളവ്, അതേപോലെ ഈ സൈനസുകളിൽ നിന്ന് കഫം ഇറങ്ങി വരുന്നത്, കഫം കെട്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ അലർജിയോട് ബന്ധപ്പെട്ട് കാണുന്ന ചില വ്യത്യാസങ്ങൾ മൂക്കിനുള്ളിൽ കാണും. പിന്നെ കുട്ടികളിലാണെങ്കിൽ വിട്ടുമാറാത്ത മൂക്കൊലിപ്പിന് ഒരു പ്രധാന കാരണം അഡിനോയിഡ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അഡിനോയിഡൈറ്റിസ് എന്ന് പറയും. അതായത് കുട്ടികളിൽ കണ്ടുവരുന്ന അഡിനോയിഡ് എന്ന് പറയുന്ന ഒരു ഓർഗൻ, അതായത് ഒരു അവയവം കുറച്ചുകൂടി വലുതായിട്ട് കുട്ടികളുടെ മൂക്കിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നു. അപ്പം അത് ഈ കഫ എപ്പോഴും കെട്ടി നിൽക്കാനും ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാത്ത പനി വരാനും ചുമ, മൂക്കൊലിപ്പ്, വാതുറന്നുറങ്ങുക, കൂർക്കം വലി, ഈ ലക്ഷണങ്ങളൊക്കെ കുട്ടികളിൽ കണ്ടുവരുന്നു. അപ്പോൾ അതും നമുക്കിതുപോലെ എൻഡോസ്കോപ്പി ചെയ്ത് അഡിനോയിഡ് ആണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്.
0: ഓക്കെ മാം, ഞാൻ കരുതിയിരുന്നത് എക്സ്റേ വഴിയാണ് ഈ അഡിനോയിഡിന്റെ വലുപ്പവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ കഴിയും. ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരീക്ഷണം കൂടി ഉണ്ടെന്നുള്ള കാര്യം
1: അല്ല. എക്സ്റേ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റാത്ത കുട്ടികളിൽ നമുക്ക് എക്സ്റേ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. പക്ഷെ എന്നാലും അതിനേക്കാളും കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് എൻഡോസ്കോപ്പി വെച്ചിട്ടാണ്. അപ്പം അതായത് തീരെ ചെറിയ പിള്ളേരാണെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും എക്സ്റേ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ എക്സ്റേ പ്രിഫർ ചെയ്യുകയും അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുട്ടിക്ക് ഈ പൊടി അലർജി ഉണ്ടോ, അതായത് വിട്ടുമാറാത്ത പനി വരുന്നുണ്ടോ, ഈസിനോഫിൽ കൗണ്ട് ഒക്കെ കൂടുതലാണോ എന്ന് കൂടി നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ഡയഗ്നോസ് കിട്ടും. എന്നിട്ട് നമുക്ക് അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് മൂക്കിൽ ഉപയോഗിക്കാവുന്ന അലർജിയുടെ സ്പ്രേകളുണ്ട്, അതുപയോഗിച്ച് നമുക്ക് ഈ അഡിനോയിഡ് എന്ന് പറയുന്ന അസുഖം, അഡിനോയിഡൈറ്റിസ് എന്ന് പറയുന്ന അസുഖം നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്.
0: ഒരു പക്ഷേ ചില സമയത്ത് കുട്ടികൾക്ക് ഇത് സർജറിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറാറുണ്ട്. അപ്പോൾ വളരെ തീരെ പൊടിക്കുട്ടികളാണെങ്കിൽ അത് വീട്ടുകാർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ ഇത് ചുട്ടിക്കാനുള്ള മരുന്നോ അല്ലെങ്കിൽ ഇത് ചെറുതാക്കാനുള്ള മരുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ?
1: അതെ, നമുക്ക് ഈ അഡിനോയിഡൈറ്റിസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന രോഗലക്ഷണങ്ങളോടെയാണ് മിക്കവാറും കുട്ടികളെ അമ്മമാർ കൊണ്ടുവരുന്നത്. അതായത് വിട്ടുമാറാത്ത മൂക്കൊലിപ്പ്, ജലദോഷം, ചുമ, വാതുറന്നുറങ്ങുക, കൂർക്കം വലി, ചെവിയിൽ എപ്പോഴും ഇൻഫെക്ഷൻ വരിക, കേൾവിക്കുറവ്, ഇതുപോലെയുള്ള ലക്ഷണങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾ ഇതുപോലെ മൂക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് അഡിനോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജിയാണ്. അപ്പോൾ അവർക്ക് അലർജി ഉണ്ടാകുന്നത് കൊണ്ട് ഈ അഡിനോയിഡ് എന്ന് പറയുന്നത് ഈ ഒരു ഓർഗൻ കുറച്ചുകൂടി വലുതാവുകയും മൂക്കിലൊരു തടസ്സം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടത് അലർജി ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അലർജി ട്രീറ്റ്മെന്റിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് മൂക്കിലടിക്കുന്ന ഒരു സ്പ്രേ ഉണ്ട്. അപ്പൊ അത് ചെറിയ ഡോസിലുള്ള ഒരു സ്റ്റിറോയിഡ് സ്പ്രേ ആണ്. അപ്പൊ അത് നമുക്ക് കുട്ടികൾക്ക് സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അത് ഉപയോഗിച്ച് നമ്മൾ കുട്ടികളെ അസസ് ചെയ്ത് പോവുക. കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പോകാം. പിന്നീട് തീരെ കൺട്രോൾ കിട്ടുന്നില്ല, അതായത് ഒരു 3-4 മാസത്തോളം ഉപയോഗിച്ച് പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് പനി വന്നുകൊണ്ടിരിക്കുക, കുട്ടികളിലെ വളർച്ചാക്കുറവ്, കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് ന്യൂമോണിയ പോലുള്ള മാരക അസുഖങ്ങളിലേക്ക് പോവുകയും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെവി പൊട്ടിയൊലിക്കുകയും കേൾവിക്കുറവ് ഉണ്ടാവുകയും ചെയ്യുക. കേൾവിക്കുറവ് വരാൻ കാരണം ചെവിയുടെ ഉള്ളിൽ ഇത് കാരണം നീർക്കെട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള കേൾവിക്കുറവ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട് അതിനെ എടുത്തു മാറ്റുന്ന ഒരു സർജറി ചെയ്യുന്നതാണ്.
0: ഓക്കെ മാം, നമുക്ക് ഈ അലർജി രോഗങ്ങളെ പറ്റിയിട്ട് നമുക്ക് എപ്പോഴും ഈ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന ഭയങ്കരമായ പണി നടക്കുന്ന ആദ്യം സ്റ്റാർട്ടിംഗ് സമയത്ത് എപ്പോഴും ഹൈവേയിലൂടെ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മാസ്ക് ഒന്നും വെക്കില്ല, നമുക്ക് ഇതൊക്കെ പറ്റുമെന്ന് പറഞ്ഞ് ഞാനും ഭയങ്കര ഇതായിട്ട് ടു വീലറിൽ ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷേ നിരന്തരം എനിക്ക് നിർത്താതെയുള്ള ചുമ കൊണ്ട് ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയി. അപ്പോൾ ചേച്ചി, ഓക്കെ, എനിക്ക് എന്ത് പറ്റി ഇങ്ങനെ? അപ്പോഴാണ് മനസ്സിലായി ഈ പൊടിയുടെ അലർജി ഇത്രത്തോളം ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത. അന്ന് നഹാസ് ഡോക്ടറെ അടുത്തായിരുന്നു സാറ്, എൻ്റെ സുഹൃത്ത് പൊടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആ ഇത്രയും പൊടിയാണ് നമുക്കിങ്ങനെ നമ്മൾ വരുത്തി വെക്കുന്ന കുറേ സംഭവങ്ങൾ ഈ പറഞ്ഞതുപോലെ മൂക്കിനും അലർജിക്കും ഒക്കെ കാരണമാകുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണല്ലേ?
1: അതെ അതെ. ഇപ്പം ഈ പ്രത്യേകിച്ച് ഈ ഹൈവേയുടെ പണി ഇപ്പം നടക്കുന്ന കാരണം ഒത്തിരി ഇപ്പോൾ എല്ലാ മനുഷ്യരും റോഡിലൂടെ പോകുന്നവരാണല്ലോ. അപ്പോൾ കുട്ടികളെ സ്കൂളിലാക്കാനും സ്കൂൾ ബസ്സിൽ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ടു വീലറിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ വീടിൻ്റെ പരിസരത്ത് ഈ ഹൈവേയുടെ പണി നടക്കുകയാണെങ്കിലും ഒക്കെ ഒത്തിരി പൊടി, അതിപ്പം രാവിലെ പകലൊന്നും വ്യത്യാസമില്ലാതെ പൊടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഹൈവേ പണി സ്റ്റോപ്പ് ചെയ്യുന്ന നമുക്കത് പറ്റത്തില്ല, വേറൊരു മാർഗം ഉപയോഗിക്കാനും നമുക്ക് പോസിബിൾ അല്ല, നമുക്ക് ആ വഴി ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പം ആ സമയത്ത് ചെയ്യേണ്ടതെന്നു വെച്ചാൽ അലർജിയുടെ മെയിൻ ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് എക്സ്പോഷർ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്താണോ അലർജി ഉണ്ടാക്കുന്നത് ഒഴിവാക്കുക എന്ന് വെച്ച് നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യേണ്ടതെന്നല്ല, നമ്മൾ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക. കാരണം നമുക്ക് പ്രൊട്ടക്ഷൻ, അതായത് നമുക്ക് ആ ഒരു പൊടിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്നത് മാസ്ക് ആണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികളെയും മുതിർന്നവരെയും അലർജി ഉള്ള ആൾക്കാർ കൂടുതലും മാസ്ക് ഉപയോഗിക്കുക. പിന്നീട് അതേപോലെ തന്നെ ഹൈവേ മാത്രമല്ല പൊടി ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിനുള്ളിലും, അതായത് തൂക്കുമ്പോഴും തുടയ്ക്കുമ്പോഴും നമ്മൾ റൂഫ് ക്ലീൻ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഈ പൊടിയുടെ കോണ്ടാക്ട് വരും. പിന്നെ മാത്രമല്ല വളർത്തു മൃഗങ്ങൾ, പ്രത്യേകിച്ച് പട്ടി പൂച്ച, അത് വീടിനുള്ളിൽ വളർത്തുകയാണെങ്കിലും അതിനെ എപ്പോഴും അതിനോട് കോണ്ടാക്ട് ഉണ്ടാകുമ്പോഴും പിടിക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ കയ്യിൽ അതിൻ്റെ പൂട പോലെയൊക്കെ പറ്റി പിടിച്ച് അത് നമ്മൾ അറിയാതെ മൂക്കിലോ മുഖത്തോ ഒക്കെ തൊടുമ്പോഴേക്കിനും അതും നമ്മുടെ മൂക്കിലൂടെ ചെന്ന് നമുക്ക് അലർജി ഉണ്ടാക്കും. അപ്പൊ അലർജിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോൾ കോണ്ടാക്ട് ഉണ്ടാകുന്നോ ആ കോണ്ടാക്ട് ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക, മാസ്ക് ഉപയോഗിക്കുക, ഇതുപോലുള്ള വളർത്തു മൃഗങ്ങളെ തൊടുമ്പോഴും തൊട്ടതിന് ശേഷവും കൈ കഴുകുക, ഹാൻഡ് വാഷ് ചെയ്യുക, പിന്നെ നമുക്ക് വീട് വൃത്തിയാക്കുമ്പോഴും ഒക്കെ ഇതുപോലെ മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ എക്സ്പോഷർ ഒഴിവാക്കുകയാണെങ്കിൽ ഈ അലർജി എന്നുള്ള അസുഖം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.
0: അതെ, മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു രോഗം തന്നെയാണോ അലർജി രോഗങ്ങൾ?
1: അലർജി നമുക്ക് ആക്ച്വലി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. നമുക്കൊരു പൂർണ്ണമായിട്ടൊരു മാറ്റം നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല, അതാണ്. കാരണം ഇത് കൂടുതലും ഈ അലർജി എന്നൊരു അസുഖം പാരമ്പര്യമായിട്ട് വരുന്നതാണ്, ജനറ്റിക്കലി വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ നമുക്കത് എത്രത്തോളം നമുക്ക് എക്സ്പോഷർ കുറയുന്നോ അത്രത്തോളം നമുക്ക് ഈ അസുഖം ഇല്ലാതിരിക്കും. അപ്പം ഈ എക്സ്പോഷർ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമത് ട്രീറ്റ്മെന്റ് നല്ല സിവിയർ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഗുളികകൾ കഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മൂക്കിലിടിക്കുന്ന സ്പ്രേകൾ അവൈലബിൾ ആണ്, അതും ഉപയോഗിക്കാം. പിന്നീട് ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അലർജി ടെസ്റ്റ് ചെയ്ത് എന്തിനോടാണെന്ന് അലർജി ഉള്ളതെന്ന് കണ്ടുപിടിച്ച് നമുക്ക് ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ കയ്യിലോ ഒക്കെ നമുക്ക് ചെറിയ ഡോസിൽ കുത്തിവെച്ച് നമുക്ക് അതിനെ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും. അങ്ങനെ ചെയ്ത് നമുക്ക് ആ ഒരു വസ്തുവിനോടുള്ള അലർജി കുറയ്ക്കാൻ പറ്റും. അതൊക്കെ ഇപ്പോഴുള്ള പുതിയ പുതിയ ട്രീറ്റ്മെന്റുകളാണ്. പിന്നീട്
0: ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം
1: അത് ചെയ്യേണ്ടത്. അപ്പൊ അതിന് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റുകളൊക്കെയാണ്. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ കോണ്ടാക്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം സിവിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ഉപയോഗിക്കാം. പിന്നീട് ഇത് മാത്രമല്ല ഒരു കാരണം, മൂക്കിന്റെ പാലത്തിന്റെ വളവുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും മിക്കവാറും ജലദോഷം വരാനും തലവേദന വരാനും മുഖത്ത് വേദന വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അത് സർജിക്കലി കറക്റ്റ് ചെയ്യണം. അതായത്
0: പാലത്തിലുള്ള വളവ് സർജറി നിർബന്ധമായി ചെയ്യേണ്ടതാണ്.
1: അല്ല, മിക്കവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ചെറിയ രീതിയിലുള്ള വളവുകളുണ്ട്, അത് എല്ലാത്തിനും നമുക്ക് സർജറി ആവശ്യമില്ല. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ആ വളവ് നമ്മുടെ മൂക്കിനെ കൂടെ ശ്വാസം പോകുന്നതിന് തടസ്സമുണ്ടാക്കുകയാണെങ്കിൽ, അതായത് നമുക്കിതുപോലെ എപ്പോഴും ജലദോഷം വരുന്നു, സൈനസൈറ്റിസ് വരുന്നു, അങ്ങനെയൊക്കെ ഉള്ള കേസിലാണ് നമ്മളത് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ രണ്ട് സൈഡും വളവ് വരുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്കും ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒറ്റ സൈഡ് തന്നെയാണെങ്കിലും ആ സൈഡിൽ എപ്പോഴും മൂക്കടപ്പ്, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് സൈനസൈറ്റിസ് വരുന്നു, കഫക്കെട്ട് ഉണ്ടാകുന്നു, അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളത് സർജിക്കലി കറക്റ്റ് ചെയ്യണം. അല്ലാതെ ചെറിയ രീതിയിലുള്ള വളവുകൾക്കൊന്നും നമുക്ക് അങ്ങനെ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല.
0: അതോടൊപ്പം തന്നെ നമുക്ക് ഈ കണ്ണിനും മൂക്കിനും മേളിൽ കണ്ണിൻ്റെ ആ ഭാഗത്തോട്ട് ഭയങ്കരമായി കഫം കെട്ടിക്കിടക്കുന്ന അവസ്ഥ, ഈ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു അസ്വസ്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സൈനസൈറ്റിസ് പോലുള്ള അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഒരു മോചനം ഉണ്ടാവും ഡോക്ടർ?
1: അതെ, ഇപ്പോൾ ഈ കഫം കെട്ടിക്കിടക്കുന്നത് മിക്കവാറും ഒരു പനി വന്നതിന് ശേഷമായിരിക്കും നമ്മുടെ മൂക്കിൽ, പ്രത്യേകിച്ച് ഈ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് മൂക്കിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് ഈ സൈനസ് എന്ന് പറയുന്ന അറകളുണ്ട്. അതിൽ ശരിക്കും വായു നിറഞ്ഞ അറകളാണ്. അവിടെ ഈ ഒരു പനി വന്നതിന് ശേഷമോ അല്ലെങ്കിൽ അലർജി ഉള്ള ആളുകളിലോ എപ്പോഴും കഫം നിറയും. കഫം നിറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകത്തില്ല. അതായത് ഈ മൂക്കിലുള്ള ആ കഫം ഒന്നെങ്കിൽ മൂക്ക് ചീറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിലൂടെ തൊണ്ടയിലേക്ക് പോവുകയോ ചെയ്യുന്നില്ല. അപ്പോഴാണ് അത് അവിടെ ഇരുന്നിരുന്ന് നമുക്ക് ഇൻഫെക്ഷനായിട്ട് ഈ കണ്ണുവേദന, തലവേദന, മുഖത്ത് വേദന, ഇപ്പോഴും മുഖത്തിന് ഒരു ഭാരം പോലെ തോന്നുക, മൂക്കൊലിപ്പ്, അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇതും നമുക്കിതുപോലെ നമുക്ക് മൂക്ക് പരിശോധിക്കുക, എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ കഫക്കെട്ട് മനസ്സിലാകും. കഫക്കെട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നമുക്കതിൻ്റെ കഫം അലിയിക്കുന്ന മരുന്നുകളുണ്ട്, മൂക്കിൽ ഉപയോഗിക്കുന്ന സ്പ്രേ ഉപയോഗിക്കാം. അതെല്ലാം ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കുറഞ്ഞ കാലയളവിൽ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ഇതേപോലെ അലർജി കാരണമാണ് എപ്പോഴും വരുന്നതെങ്കിൽ അലർജിയുടെ ട്രീറ്റ്മെന്റും ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്.
0: ഓക്കെ, സൈനസൈറ്റിസ് സ്ഥിരീകരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ സി ടി ബ്രെയിൻ, എം ആർ ഐ ബ്രെയിൻ അങ്ങനെയുള്ള ടെസ്റ്റുകളും?
1: അല്ല, സൈനസൈറ്റിസ് നമുക്ക് കൂടുതലും ക്ലിനിക്കലി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ മാത്രമല്ല നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോൾ മൂക്കിന്റെ സൈനസിന്റെ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഈ കഫം കെട്ടി നിൽക്കുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ സൈനസൈറ്റിസ് കൂടുതലുള്ള ആളുകളിലാണെങ്കിൽ അവിടെ നിന്ന് കഫം ഇറങ്ങി ഒരു കുമിള പോലെ അല്ലെങ്കിൽ ഒരു ദശ പോലെ മൂക്കിനുള്ളിലും കാണാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ മരുന്നുകൾ കൊടുക്കുക. ഈ മരുന്നുകൾ കൊടുത്തിട്ടും കുറവില്ലാത്ത ആളുകളിൽ സി ടി ആണ് ഉപയോഗിക്കുന്നത്. സി ടി നോസ് അല്ലെങ്കിൽ പി എൻ എസ് എന്ന് പറയുന്ന ഒരു സി ടി സ്കാൻ ചെയ്തിട്ട് ഈ സൈനസൈറ്റിസ് എത്രത്തോളം നമ്മുടെ മൂക്കിനെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ട്രീറ്റ്മെൻറ്റ് ഫെയിലിയർ ആകുകയാണെങ്കിൽ സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ടതാണ്.
0: സർജറി വരെ ചെയ്യേണ്ട ലെവലിലോട്ട് പോകാറുണ്ട്?
1: യെസ്, ഓഫ് കോഴ്സ് നടക്കാറുണ്ട്. അപ്പം ഈ സിവിയർ ആയിട്ട്, അതായത് നല്ല ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ, തലവേദന, എപ്പോഴും തലവേദന, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, മൂക്കിൽ നിന്ന് ബ്ലഡ് വരിക, എപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ആൾക്കാർക്ക്, അതായത് മൂക്കിലൂടെ പ്രോപ്പറായിട്ട് ശ്വാസോച്ഛ്വാസം നടക്കുന്നില്ല, അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ മരുന്നുകൾ കൊടുത്തിട്ടും വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ, അതായത് മരുന്നിനോട് അത് രോഗം പ്രതിരോധിക്കുന്നില്ല, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂക്കിൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന് പറയും, ഫെസ് എന്ന് നമ്മൾ പറയും. അപ്പം ആ സർജറി ചെയ്ത് മൂക്കിലുള്ള ദശ എടുത്തു മാറ്റുകയും മൂക്കിൻ്റെ സൈനസിൻ്റെ ഓപ്പണിംഗ് ഉണ്ട് അത് വലുതാക്കി കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലത്തെ മൂക്കിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ കുറച്ച് ദീർഘനാൾ ഉപയോഗിക്കേണ്ടി വരും.
0: ഓക്കെ, സൈനസൈറ്റിസ് ഉള്ളവർക്ക് ഇതൊരു ആശ്വാസമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണം. നിങ്ങൾ അതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എസ് ബി എമ്മിലുള്ള നമ്മുടെ സ്വന്തം ശ്രീദേവി മാമിനെ കാണാനായിട്ട് പോവുക. ഈ സ്വയം ചികിത്സ അരുതെന്ന് തന്നെ പറയാം.
1: അതെ അതെ,
0: ഈ സൈനസൈറ്റിസിനെ പോലെ തന്നെ ഇനി അടുത്തൊരാൾ കിടപ്പുണ്ട്, മൈഗ്രെയിൻ. കഴിഞ്ഞ ദിവസം എന്റെ സിസ്റ്ററിന് മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അത് വെച്ചാൽ ഇങ്ങനെ വന്ന് വല്ലപ്പോഴും ഒരു അസുഖം വരുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു തരത്തിലേക്ക് വല്ലാതെ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് തലയ്ക്കൊരു ആശ്വാസം കിട്ടത്തുള്ളൂ. അത് കാണുമ്പോൾ നമുക്ക് പേടി വരും. ഈ മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക്,
1: ഒത്തിരി രോഗികളുണ്ട്
0: മാം, അവർക്ക് കൂടി ഒരു ആശ്വാസം എന്നോണം ഇതിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഒന്ന് പറയാം.
1: മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചെന്നിക്കുത്ത് എന്ന് പറയുന്ന ഒരു രോഗമാണ്. അതായത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലവേദന, ആ തലവേദനയ്ക്ക് മുമ്പ് കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടാകും. മിക്കവാറും ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നതിന് അതിനൊരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് അതിന് കാരണമാകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ മൈഗ്രെയിൻ വരുന്നത്. കൂടുതലായിട്ടും പറയുന്നത് നമ്മുടെ സ്ട്രെസ്, അതായത് ഓവർ വർക്ക് ചെയ്യുകയോ ഒത്തിരി സ്ട്രെസ് ഉണ്ടാവുകയോ, അല്ലെങ്കിൽ മൂന്നാമതായിട്ട് പറയുന്നത് കൂടുതൽ സൺലൈറ്റ് എക്സ്പോഷർ, വെയിൽ കൊള്ളുകയോ, അല്ലെങ്കിൽ ഒത്തിരി നേരം ട്രാവൽ ചെയ്യുകയോ, കണ്ടിന്യൂസ് നമ്മൾ യാത്ര ചെയ്യുകയോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന എക്സാംസോ അല്ലെങ്കിൽ നമ്മളുടെ ജോലി ഭാരം, പിന്നെ ഉറക്കമില്ലായ്മ, പിന്നെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റാതെ ഫാസ്റ്റിംഗിൽ ഇരിക്കുന്ന ആൾക്കാരിലോ, അതായത് കുറെ നേരം നമുക്ക് വെള്ളം കുടിക്കാതെയോ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കുമ്പം ഈ തലവേദന വരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കണ്ണിന് ചുറ്റും ഒരു മങ്ങൽ പോലെ തോന്നും, ഒരു തലകറക്കം പോലെയൊക്കെ തോന്നും. അതിനുശേഷം മിക്കവാറും ഒരു ഭാഗത്തായിരിക്കും തലവേദന കൂടുതലായിട്ട് വരുന്നത്, വലതുഭാഗത്തോ അല്ലെങ്കിൽ ഇടതുഭാഗത്തോ കണ്ണിൻ്റെ മുകളിലെ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും തലവേദന തുടങ്ങുന്നത്. അത് ഫുൾ അത് പുറകിലോട്ട് തലയോട്ടിയിലോട്ട് ചുറ്റും വരുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ ഒരു പൾസേറ്റിംഗ് എന്ന് പറയും, നമ്മളിങ്ങനെ അടിക്കുന്ന പോലത്തെ ഒരു തലവേദനയായിരിക്കും അത്. മിക്കവാറും ഒരു 48 മണിക്കൂർ തൊട്ട് 72 മണിക്കൂർ വരെ, അതായത് ഒരു 2-3 ഡേയ്സ് ആയിരിക്കും ആ തലവേദന നിൽക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഛർദ്ദിലുണ്ടാകും, ശബ്ദം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട്, ലൈറ്റ് വെട്ടം കാണുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒന്നുകിൽ മരുന്ന് എടുത്താൽ ചില മിക്കവാറും കുറയുകയുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ റെസ്റ്റ് എടുത്താലോ ചിലരിൽ ഉറങ്ങിക്കഴിയുമ്പോഴൊക്കെ ശരിയാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള മൈഗ്രെയിൻ്റെ ഗുളികകൾ എടുത്തു കഴിയുമ്പോൾ അതങ്ങ് സെറ്റിലാകും.
0: മൈഗ്രെയിൻ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും
1: ഒരു പരിധിവരെ. ഞാനീ പറഞ്ഞ പോലെ ഇതും ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം കണ്ടിന്യൂസ് വർക്ക് സ്ട്രെസ് ഉള്ള ആൾക്കാരിലോ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരിലോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് നമുക്ക് ഈ ട്രാവലിംഗ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിലൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിസിൻസ് കൊടുത്ത് കുറച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം. എന്നിരുന്നാലും നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തണം, വരുത്തിയാലേ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ
0: ഉള്ളതാണ്. അയ്യോ, എന്ന് ആലോചിച്ച് നോക്കി, മൈഗ്രെയിൻ കൊണ്ട് ഒരുപാട് പേരെ നമ്മളിങ്ങനെ കാണാറുണ്ട്.
1: ഇപ്പൊ കുട്ടികളിലാണെങ്കിലും മൈഗ്രെയിൻ കണ്ടുവരുന്നുണ്ട്.
0: പഠനത്തെ പോലും അത് ബാധിക്കും.
1: കുറച്ചൊരു സ്ട്രെസ് വരുമ്പോൾ തന്നെ അവർക്ക് തലവേദന, തലകറക്കം എന്ന് പറയുകയും, അപ്പം പ്രത്യേകിച്ച് അമ്മമാരും അച്ഛന്മാരും മാതാപിതാക്കളൊക്കെ പേടിച്ച് കുട്ടികളെ കൊണ്ടുവരികയും, തലകറക്കം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാകും, പ്രത്യേകിച്ച് പേരൻസിന്. അപ്പം നമ്മൾ മിക്കവാറും നമ്മൾ അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടാകും മൈഗ്രെയിൻ, വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും മൈഗ്രെയിൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കിനും നമ്മൾ അത് അസസ് ചെയ്തിട്ട് നമ്മളതിന് നല്ല സിവിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിന് കുറച്ച് നാൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. പിന്നെ അടിക്കടി ഉണ്ടാകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന തലവേദന നമുക്ക് എന്തെങ്കിലും ഇതുപോലെ സ്കാനിങ് എടുത്ത്, ഒന്നെങ്കിൽ സി ടി സ്കാനോ അല്ലെങ്കിൽ MRI സ്കാൻ എടുത്തിട്ട് മറ്റ് തലച്ചോറിനും മറ്റ് പരിക്കുകളൊന്നുമില്ല, മുഴകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്.
0: ഓക്കെ, ഈ സി ടി ബ്രെയിൻ അല്ലെങ്കിൽ MRI ബ്രെയിൻ ഈ തല സംബന്ധമായിട്ടുള്ള, മൂക്ക് സംബന്ധമായിട്ടുള്ള, ചെവി സംബന്ധമായിട്ടുള്ള ഇതിനെല്ലാം കംപ്ലീറ്റ് സ്റ്റഡി ആണെന്ന് പറഞ്ഞാൽ മാം എന്ത് പറയും?
1: രണ്ടും, സി ടി സ്കാനും MRI സ്കാനും രണ്ടിനും ഓരോരോ പർപ്പസ് ഉണ്ട്. നമ്മൾ സി ടി സ്കാൻ, തലയുടെ സ്കാൻ എടുക്കുന്നത് കൂടുതലും എമർജൻസി സിറ്റുവേഷൻസിലാണ്. അതായത് പെട്ടെന്നുണ്ടാകുന്ന ഒരു തലവേദന, അതായത് മുൻപ് അധികം തലവേദന ഇല്ലാതിരുന്ന ആൾ പെട്ടെന്ന് തല നമ്മൾ ഈ പുളക്കുന്ന പോലത്തെ, അതായത് തലയ്ക്ക് എന്തോ പരിക്ക് പറ്റിയ പോലത്തെ രീതിയിലുള്ള ഭയങ്കര തലവേദന വരിക, അതിനോടനുബന്ധിച്ച് ഛർദ്ദിൽ ഫിറ്റ്സ് പോലെ വരിക, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ്, അതായത് തലയ്ക്ക് പരിക്ക് പറ്റിയൊരാൾ ഇതുപോലെ ഛർദ്ദിലോ അല്ലെങ്കിൽ ഫിറ്റ്സ് ഉള്ള പോലെയോ, അല്ലെങ്കിൽ ഈ ബോധം പോയി വരുമ്പോഴൊക്കെ നമ്മൾ സി ടി ബ്രെയിൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന തലവേദനയ്ക്ക് നമുക്ക് എന്തെങ്കിലും തലച്ചോറിൽ പെട്ടെന്ന് സംഭവിച്ചോ എന്നറിയാനായിട്ടാണ് നമ്മൾ ഈ സി ടി ബ്രെയിൻ എടുത്തു നോക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രായമായിട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ ഈ ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തയോട്ടം കുറഞ്ഞൊക്കെ ഈ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളും ഒക്കെ കാണിക്കും. അപ്പം അങ്ങനെയുള്ളവരിൽ നമുക്ക് സി ടി ബ്രെയിൻ വളരെ ഉപകാരമുള്ളതാണ്. അല്ലാതെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ തലവേദന വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർ, അതായത് മാസത്തിൽ 1-2 തവണ വരുന്നു, പക്ഷെ അതിങ്ങനെ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് സി ടി യെക്കാളും MRI ബ്രെയിൻ ആണ് കുറച്ചുകൂടി ഉപയോഗമുള്ളത്. കാരണം ബ്രെയിൻ കുറച്ച് MRI ബ്രെയിൻ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നല്ലവണ്ണം നമുക്ക് മനസ്സിലാകും. ചെറിയ ചെറിയ മുഴകളും അത് പിക്ക് ചെയ്തെടുക്കുന്നുണ്ട് MRI ബ്രെയിൻ. സി ടി ബ്രെയിൻ എപ്പോഴും നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിലാണ് കൂടുതൽ ഉപകാരം.
0: ഓക്കെ മാം, അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മാമിനോട് ചോദിക്കാനായിട്ടുണ്ട്. പ്രശസ്ത ENT ഡോക്ടർ ശ്രീദേവി മാം ആണ് നമ്മുടെ കൂടെയുള്ള. ശ്രീദേവി ആർ ചന്ദ്രൻ മാം ആണ് നമ്മുടെ കരുനാഗപ്പള്ളി SPM ഹോസ്പിറ്റലിലാണ് മാം വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർ മോഹൻ ക്ലിനിക് കന്നേറ്റിയിൽ മാം ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ചെവി മൂക്ക് തൊണ്ട ഒന്നും പറയണ്ട, ഒരുപാട് ഇത് മൂന്നും പ്രശ്നമുള്ള ആളുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം കാരണം മൊത്തവും പ്രശ്നത്തിൽ പോകുന്ന ആളുകളുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് മാമിനോട് ചോദിക്കാം, കിട്ടിയ അവസരം നമുക്ക് പാഴാക്കണ്ട, എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് Radio 91.2 കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശീയ ഗ്രാൻഡ് സ്കാൻ സർജറി പറയേണ്ടത് പരിപാടിയിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്വാതിയുണ്ട് കേട്ടോ. സ്റ്റേ ട്യൂൺ 91.2 റേഡിയോ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: You're listening to Enter Radio 91.2.

0: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിങ്കരാണ് സ്കാൻസ്. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിങ്കരാണ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ENT ഡോക്ടർ ശ്രീദേവി ആർ ചന്ദ്രൻ മാമാണ്. ഡോക്ടർ SBM ഹോസ്പിറ്റലിലുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർ മോഹൻസ് ക്ലിനിക് കന്നീറ്റിയിൽ മാം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. മാമിൻ്റെ സ്വന്തം ക്ലിനിക്കാണത് കേട്ടോ. ഓക്കെ, നമ്മൾ കുറേ കാര്യങ്ങൾ മൂക്കിനെ പറ്റി ചോദിച്ചു, തൊണ്ടയെ പറ്റി ചോദിച്ചു, ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത് ചെവിയെ പറ്റിയിട്ടാണ്. നമ്മൾ വിചാരിക്കും ചെവി കേൾക്കാൻ വേണ്ടി മാത്രമാണ്, രാത്രി മുഴുവൻ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ മാത്രമല്ല, ഇദ്ദേഹം നമ്മളെ കുറേ കാര്യങ്ങളെ ബാലൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്.
1: അതെ അതെ.
0: അതായത് ചില ആളുകൾ ഒന്ന് കുനിഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു സാധനം എടുത്തിട്ട് എണ്ണീക്കുമ്പോഴത്തേക്ക് തല ഇറങ്ങി താഴെ കിടക്കുന്നതാണ്. അപ്പോൾ പറയും ഡോക്ടറെ അടുത്ത് നിന്ന് പറയുമ്പോൾ കാണിക്കാൻ പറയും ഇയർ ബാലൻസ് പ്രോബ്ലമാണ്. എന്താണ് ഈ ചെവിക്ക് നമ്മളെ ഇങ്ങനെ ബാലൻസ് ചെയ്യാനുള്ളൊരു കാര്യം ഡോക്ടർ? ഈ ചെവി ആള് ചില്ലറക്കാരനല്ല, മൂക്കും തൊണ്ടയും പോലെ തന്നെ ചെവിക്കും പ്രശ്നങ്ങളുണ്ട്. ഓക്കെ മാം,
1: ചെവിയുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേൾവിയാണ്. അതുപോലെ മറ്റൊരു പ്രധാന ഫംഗ്ഷനാണ് ബാലൻസ്. നമ്മുടെ നമ്മൾ നിൽക്കുന്നതും നമ്മൾ നടക്കുന്നതും നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കിടന്നിട്ട് എണീക്കുമ്പോഴും തല വെട്ടിക്കുന്നതും തിരിക്കുന്നതും എല്ലാം ചെവിയുടെ ഒരു ഇൻവോൾവ്മെന്റ് കൂടി വരുന്നതാണ്. അത് പ്രധാനമായിട്ടും തലച്ചോറ്, ചെവി, നമ്മുടെ മസിൽസ്, കാലിൻ്റെ മസിൽസ്, സ്പൈനൽ കോഡ്, ഇതെല്ലാം കൂടിയുള്ള ഒരു കോർഡിനേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ മിക്ക ആളുകളിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഇയർ ബാലൻസിന്റെ പ്രശ്നമെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരിൽ മിക്കവാറും അവരിൽ ചെവിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് കുനിഞ്ഞിട്ട് എണീക്കുമ്പോഴോ, അതായത് കട്ടിൽ നിന്ന് ചാടി എണീക്കുമ്പോഴോ തല പെട്ടെന്ന് തിരിക്കുകയോ വെട്ടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന ഒരു തല കറക്കം.
0: അതന്നെ
1: ചുറ്റും കറങ്ങുന്നത് പോലെ
0: തോന്നും. ശ്രദ്ധിച്ചു കേൾക്കുകയാണ് മാം. ഇത് വലിയൊരു വിഷയമാണ്. ഇപ്പൊ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ ഇപ്പൊ ഒരു കട്ട എടുത്തിരിക്കാൻ പോകുന്ന സമയത്തേക്ക് തല ഇറങ്ങി വീഴുക, അല്ലെങ്കിൽ ഒരു വാട്ടർ ഒരു കുപ്പിയിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി കുനിഞ്ഞെടുക്കാൻ പോകുന്ന സമയത്ത് വീണ്ടും വീഴുക, കുറച്ച് നേരത്തേക്ക് ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. ഇതിന്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, ഡോക്ടറോട് ചോദിക്കണമെന്ന്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇയർ ബാലൻസ് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും?
1: അതെ, ഇയർ ബാലൻസ് എന്ന് പറയുന്നത് മിക്കവാറും നമ്മളിപ്പോ ഈ വെർട്ടേഗോ, അതായത് നമ്മൾ ഈ തലയിറക്കം ത്തിന്റെ ഗ്രൂപ്പിൽ വരുന്ന ഒരു തലകറക്കമാണ് ഇയർ ബാലൻസിന്റെ പ്രശ്നം. അപ്പം നേരത്തെ സ്വാതി പറഞ്ഞ പോലെ ഇപ്പൊ ജിമ്മിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഡംബലോ എന്തെങ്കിലും നമ്മൾ പൊക്കിയിട്ട് കുനിഞ്ഞിട്ട് എണീക്കുമ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് മിക്കവാറും ഒരു മിനിറ്റിൽ താഴെ നീണ്ടു നിൽക്കുന്ന ഒരു തലകറക്കം ചുറ്റും കറങ്ങുന്നത് പോലെയോ സ്വയം കറങ്ങുന്നത് പോലെയോ നമുക്ക് അനുഭവപ്പെടും. അതിൻ്റെ കൂടെ തന്നെ ചില ആളുകളിൽ ഛർദ്ദിക്കാൻ വരുന്നതും ഒരു വോമിറ്റിംഗ് സെൻസേഷനും ഛർദ്ദിലും കുറച്ച് നേരത്തേക്ക് ചെവിയിലൊരു അസ്വസ്ഥതയും മൂളലും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വരുന്ന രോഗിയുടെ, ഇപ്പോൾ ഒരു ഇയർ ബാലൻസ് പ്രോബ്ലം ആയിട്ട് വരുന്ന രോഗിയെ നമ്മൾ ആദ്യം ആ രോഗിയുടെ പൾസ് റേറ്റ്, വൈറ്റൽസ്, അതായത് ബ്ലഡ് പ്രഷർ ആദ്യമൊക്കെ നോക്കണം. ഒന്ന്, ഈ എല്ലാ തലകറക്കങ്ങളും ഇയർ ബാലൻസിന്റെ പ്രശ്നമായിരിക്കത്തില്ല. ചില സമയത്ത് അത് BP കൂടുതലായതുകൊണ്ടോ BP കുറയുന്നതുകൊണ്ടോ വരും. ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കാരണം ഒരു തലകറക്കം പോലെ വരാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കൂടുതലും പ്രായമായിട്ടുള്ള സ്ത്രീകളിലാണ് നമ്മൾ കൂടുതലും വരുന്നത്. അപ്പോൾ അവരിൽ മിക്കവാറും എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാരാണോ, അതായത് പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ പ്രഷർ, ഹൈപ്പർ ടെൻഷൻ മരുന്ന് കഴിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ സ്ട്രോക്ക് പക്ഷാഘാതമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടും ഇത് വരാം. അപ്പം നമ്മൾ ആദ്യമേ രോഗിയുടെ പൾസ് റേറ്റ്, ബ്ലഡ് പ്രഷർ ഇതെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ ചോദിക്കും ഈ തലകറക്കം എങ്ങനെ ഉള്ളതായിരുന്നു, എന്ത് ചെയ്തപ്പോഴാണ് ഇത് വന്നത്, അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണോ അത്, അവർ വെറുതെ ഇരുന്നപ്പോഴാണോ, അതുപോലെ കട്ടിലേന്ന് എണീക്കുമ്പോഴോ തല വെട്ടിച്ചപ്പോഴോ തിരിച്ചപ്പോഴോ ആണോ വന്നതെന്ന് ചോദിക്കും. പിന്നെ അതിൻ്റെ കൂടെ അവർക്കുണ്ടായ മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ചെവിയും പരിശോധിക്കും, ചെവിയിൽ പഴുപ്പുണ്ടോ എന്തെങ്കിലും, ചെവിയിൽ നമുക്ക് കാണത്തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡാമേജ് ചെവിയിലുണ്ടോ എന്നൊക്കെ നോക്കും. ഇതെല്ലാം നോർമലാണ്, അവർക്ക് പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് ചാടി എണീറ്റപ്പോഴോ വല്ലതും സംഭവിച്ചതാണെങ്കിൽ നമുക്ക് അവരെ ഒരു പൊസിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ചെയ്യിപ്പിച്ച് നോക്കും. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തലകറക്കം ഇയർ ബാലൻസിൻ്റെതാണോ എന്ന് മനസ്സിലാകും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് അപ്പോൾ തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും.
0: ഇതിൽ എനിക്ക് തോന്നുന്നു ഈ മൂക്കിൻ്റെയും തൊണ്ടയുടെയും പറഞ്ഞു കൊടുത്തത് ചെവിയുടെ മാത്രമാണെന്ന് തോന്നുന്നു, ഇച്ചിരി പരിഹരിക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ഇത് ഇയർ ബാലൻസ് പ്രശ്നം മാറ്റാൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ?
1: അല്ല, ഇത് കുറച്ചുകൂടി നമുക്ക് എല്ലാ അസുഖങ്ങളും മെഡിക്കൽ പ്ലസ് സർജിക്കൽ മാനേജ്മെന്റ് വരുന്നത് കൊണ്ടാണ്. പക്ഷേ ഇയർ ബാലൻസിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും ഈ ഞാൻ പറഞ്ഞില്ലേ ചെവിയുടെ ഉള്ളിലെ അത് ആന്തരിക കർണത്തിലെ പ്രശ്നമാണ്. അപ്പൊ ചെവിക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട്, പുറത്തൊരു പോർഷനുണ്ട്, അകത്തെ മധ്യകർണമുണ്ട്, പിന്നെ അകത്തെ ആന്തരിക കർണമുണ്ട്. ഈ ആന്തരിക കർണത്തില് ചെറിയ തരികളുണ്ട്. ആ തരികൾ അതിന്റെ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് മാറി മറ്റൊരു പൊസിഷനിൽ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു തലയിറക്കം തലചുറ്റല് പോലെ വരുന്നത്.
0: അവര് മാറുന്ന പോലെ നമ്മളായിട്ട് മാറ്റുമോ?
1: അപ്പൊ അത് എപ്പോ കറക്റ്റ് ആകുന്നോ അപ്പോഴത് നിൽക്കും. അപ്പൊ അത് കറക്റ്റ് ചെയ്യുന്ന എക്സർസൈസുകളാണ് ഈ ഇയർ ബാലൻസിന്റെ ട്രീറ്റ്മെന്റ് ശരിക്കും. അപ്പൊ ആ ട്രീറ്റ്മെന്റ് നമുക്ക് ഏത് ചെവിയിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്, അത് ഏത് പൊസിഷനിലാണ് അത് അങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി അത് നമുക്ക് സിമ്പിൾ ഒരു എക്സർസൈസിലൂടെ നമുക്ക് ഒരു ഡോക്ടർക്ക് ഇ എൻ ടി ഡോക്ടർക്ക് അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനുശേഷം അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതുകൂടി പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇയർ ബാലൻസ് എന്ന ഒരു അസുഖത്തിൽ നിന്ന് നമുക്കൊരു മുക്തി നേടാൻ പറ്റും.
0: ഓക്കെ, ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അമ്മമാരെ, അനിയത്തിമാരെ, ചേച്ചിമാരെ, കൂട്ടുകാരെ, ഇയർ ബാലൻസിന്റെ പ്രശ്നം നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാൻ സാധിക്കുമെന്ന് നമ്മുടെ ഇ എൻ ടി ഡോക്ടർ ശ്രീദേവി ചന്ദ്രൻ മാം പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് തലകറങ്ങുന്നൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ശക്തരായിട്ട് ഇങ്ങനെ നടന്നു പോയാലും ബാലൻസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എല്ലാം, ഒരു വീട്ടിലെ ജോലിയാണെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടാവും. ആ ബുദ്ധിമുട്ടുകളെ സിമ്പിളായിട്ട് എടുത്തു മാറ്റാനായിട്ട് ഡോക്ടറുടെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. അടുത്തതായിട്ട് ഈ ചെവിയിലെ അഴുക്ക് ഇയർവാക്സ് ആളുകൾ ഭയങ്കര രസകരമായിട്ട് ഒക്കെ ഇട്ടിങ്ങനെ കുത്തി ഇളക്കി, ചിലപ്പോൾ താക്കോലുകൊണ്ട് കുത്തി ഇളക്കുന്നവർ കാണും, പിന്നുകൊണ്ട് കുത്തി ഇളക്കുന്നവർ കാണും. ഇത് വരുത്തുന്ന പ്രശ്നങ്ങൾ ഒരു ചെവിക്കായം എടുത്തു മാറ്റാൻ ഇ എൻ ടി ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ? ഇ എൻ ടി ഡോക്ടർ അത് കൃത്യമായി എടുക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാമോ?
1: ഈ പറഞ്ഞ ചെവിയിലെ ഇയർവാക്സ് എന്ന് പറയുന്നത് അത് നോർമലായിട്ട് നമ്മുടെ ചെവിയിലെ തൊലിയിൽ നിന്നുണ്ടാകുന്ന ഒരു മെഴുക്ക് പോലുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് സാധാരണഗതിയിൽ നമ്മുടെ ചെവി ഒരു സെൽഫ് ക്ലെൻസിങ് ആണ്. അതായത് തന്നെ തന്നെ ചെവിയിൽ നിന്ന് അഴുക്കുകൾ പുറന്തള്ളപ്പെടും. അതായത് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴോ വാ തുറക്കുമ്പോഴോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചവയ്ക്കുമ്പോഴോ ഒക്കെ ആ ചെവിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ആ മൂവ്മെന്റ് കൊണ്ട് ചെവിയിലെ രോമങ്ങൾ വഴി ആ അഴുക്കുകൾ എന്ന് പറയുന്ന ഇയർ വാക്സ് അത് പുറന്തള്ളപ്പെടും. അപ്പൊ നോർമലി ഒരാൾക്ക് ചെവിയിലെ അഴുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ആളുകൾ ഇപ്പോൾ ഒരു മിസ്കൺസെപ്ഷൻ ആണ്, ലൈക്ക് അവരിങ്ങനെ ചെവി നമുക്ക് ക്ലീൻ ചെയ്യണം. ചില ആളുകളുണ്ട് ചെവിയുടെ ഉള്ളിൽ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പൊ അങ്ങനെയും പറയും ചെവി കഴുകാറുണ്ട് ദിവസം എന്നൊക്കെ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കിപ്പോൾ ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്, ചെവി എന്തോ അടഞ്ഞൊരു ഫീലിംഗ് വരിക, പ്രോപ്പറായിട്ട് നമുക്ക് ആ ചെവിയിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നില്ല, ചെവിയിൽ വേദന വരിക, അല്ലെങ്കിൽ ചെവിയിൽ നിന്നൊരു മുഴക്കം പോലെ അനക്കം പോലെയോ അല്ലെങ്കിൽ ഈ മണി മുഴങ്ങുന്ന പോലെയൊക്കെ സൗണ്ട് വരിക, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഇ എൻ ടി ഡോക്ടറെ കണ്ട് നമ്മൾ ചെവി പരിശോധിക്കാം. ചെവി പരിശോധിക്കുമ്പോൾ അവിടെ വാക്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ കട്ടിയായിട്ടുള്ള വാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഇയർ ഡ്രോപ്സ് ഉണ്ട്. അപ്പൊ ആ ഡ്രോപ്സുകൾ ഒഴിച്ചിട്ട് നമുക്കത് ചെവി ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അത് രോഗി ഒരിക്കലും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ബഡ്സ് ഇട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബഡ്സ് ഇടുമ്പോഴേ നമ്മൾ കാണാതെയാണ്, ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണാതെയാണ് അത് ചെവിയിലോട്ട് ഇടുന്നത്. അപ്പൊ ആക്ച്വലി പുറത്തു വന്നിരിക്കുന്ന വാക്സ് നമ്മൾ കുത്തി അകത്തോട്ട് കയറ്റും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം പുറത്തു നിന്ന് നമ്മൾ ചിലപ്പോൾ അകത്തോട്ട് കയറ്റുകയും, ചിലർ ഉള്ളിലോട്ട് ഭയങ്കരമായിട്ട് ഇടുമ്പോഴേക്കിനും ചെവിയുടെ പാടയ്ക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെവിയിൽ ഇൻഫെക്ഷൻ വരാനും ചെവിയുടെ രോമം ഒക്കെ നഷ്ടപ്പെട്ട് അവിടെയും ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരിക്കലും സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, ചെവി തന്നെ അത് ക്ലീൻ ചെയ്യുന്ന സെൽഫ് ക്ലെൻസിങ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇ എൻ ടി ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അപ്പൊ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ചെവിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന അഴുക്കുകൾ വലിച്ചെടുക്കുന്നുണ്ട്, അഴുക്കല വാക്സ് വലിച്ചെടുക്കുന്നതുണ്ട്, സക്ഷൻ എന്ന് പറയും, സക്ഷൻ ചെയ്ത് നമുക്ക് ആ വാക്സ് ക്ലീൻ ചെയ്യാവുന്നതാണ്.
0: അങ്ങനെ
1: ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണത്.
0: എന്റെ ദൈവമേ, സാധാരണ എല്ലാവരും എത്ര ഇതായിട്ട് സിമ്പിളായിട്ട് പോയിട്ടാണ് ബഡ്സൊക്കെ ഇട്ട് കുത്തി കയറ്റി എടുത്ത് ക്ലീൻ ആക്കി. ഇൻ കേസ് കുളിക്കുന്ന സമയത്ത് അങ്ങനെ ചെവിയിലോട്ട് ഇത്തിരി വെള്ളം പോയിട്ട് തലയൊക്കെ തിരിച്ചു മാറ്റി ചെവി വൃത്തിയായി എന്ന് പറഞ്ഞു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്.
1: പിന്നെ ചില ആളുകളില് ഈ വാക്സിങ്ങനെ കുറച്ചുകൂടി കട്ടിയായിട്ട് വരും, കുറച്ചുകൂടി കല്ല് പോലെ തോന്നുന്ന ഒരിതുണ്ട് അവർക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. അതുമല്ല അവരുടെ ചെവി ശരിക്കും കുറച്ച് നാരവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വാക്സ് ട്രാപ്പ് ആവാനും കുറച്ചുകൂടി ഹാർഡ് ആകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഇ എൻ ടി ഡോക്ടറെ കണ്ടിട്ട് മിക്കവാറും ഒരു 6 മാസം കൂടുമ്പോഴൊന്ന് കാണിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റുന്നതല്ലായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചെവിയിൽ സഹിക്കാൻ പറ്റാത്ത വേദന വരുമോ, വിട്ടുമാറാത്ത വേദനയൊക്കെ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്ത് മാറ്റുന്നതാണ് നല്ലത്. എല്ലാവരിലും അല്ല ചില രോഗികളിൽ.
0: എന്നാലും ഞാൻ ചോദിക്കണം, ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ചെയ്യണം പറയുന്നു ചെവി ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്, ഒരു ഒരു ആത്മസംതൃപ്തി അത് ചെവിക്ക് അത് പോയി, ചെവിക്കായം പോയി, അത് ഡോക്ടറുടെ അടുത്ത് തന്നെ പോയി ചെയ്യുമ്പോൾ ഒരു അത് അങ്ങനെ ചെയ്യേണ്ടതിന്റെ നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യം
1: ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതുപോലെ എന്തെങ്കിലും അടവുണ്ടെങ്കിൽ മാത്രം, ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടോ, ചെവിയിൽ എന്തെങ്കിലും ഇരിക്കുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ചെവിയിൽ പെട്ടെന്ന് വേദന വരുമോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ഡോക്ടറെ കാണേണ്ട ആവശ്യമുള്ളൂ. നോർമലായിട്ട് നമുക്ക് ചെവി കേൾക്കാം, നോർമലായിട്ട് നമുക്ക് ചെവിയുടെ അടവൊന്നും തോന്നുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ബഡ്സ് പോലും ഇടേണ്ട ആവശ്യമില്ല. ബഡ്സ് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ചെവി അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ഒരു ഓർഗൻ അല്ല.
0: ഓക്കെ മാം, ഓക്കെ. ഇനി അടുത്തതായിട്ട് ചെവി ഇങ്ങനെ മൂളി അടയ്ക്കൂന്ന് പറഞ്ഞു മൂളി അടയുന്ന സമയത്ത് നമ്മൾ ഉടനെ ഒരു മരണ വാർത്ത കേൾക്കും, ആരോ ആരോ തീർന്നു. അടുത്ത ബന്ധുക്കാർക്ക് മരണ വാർത്ത കേൾക്കാനാ, പഴമക്കാർ പറയാറുണ്ട് ഇങ്ങനെ മൂളി മൂളി അടയുന്നത് ശരിക്കും മരണ വാർത്ത കേൾക്കാനാണോ നമുക്ക് പണി കിട്ടാനാണ്?
1: ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. ചെവിയില് മൂളൽ എന്ന് പറയുന്ന, നമ്മൾ ടിനിറ്റസ് എന്ന് പറയും, മെഡിക്കലി പറയുവാണെങ്കിൽ ടിനിറ്റസ് എന്ന് പറയും. അതിന് കുറെ കാരണങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു കാരണം ഞാൻ പറഞ്ഞത് ഇയർ വാക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെവിയിൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത്, ചെവിയിൽ അണുബാധ ഉണ്ടാകുന്ന സമയത്തോ, അല്ലെങ്കിൽ ചെവിയുടെ പാടയുടെ ഉള്ളിൽ നീർ കെട്ടിയിട്ട്, അത് ഈ കുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്, അല്ലെങ്കിൽ പാടയ്ക്കുള്ളിൽ ഇൻഫെക്ഷൻ ആകുമ്പോഴും ഒക്കെ നമുക്ക് ഈ മുഴക്കം കേൾക്കും. പ്രായമായവരിൽ തുടർച്ചയായിട്ടുള്ള ഈ മുഴക്കം അല്ലെങ്കിൽ ഈ ടിനിറ്റസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടെങ്കിൽ മിക്കവാറും അവർക്കൊരു ഞരമ്പിനെ ബാധിക്കുന്ന, അതായത് കേൾവിയുടെ ഞരമ്പിനെ ബാധിക്കുന്ന എന്തെങ്കിലും എന്തോ അവിടെ സംഭവിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെവി പരിശോധിച്ച് ചെവിയിൽ എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ വാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് ചെവിയുടെ പാട പരിശോധിക്കുക. നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഒരു കേൾവി ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് ഒന്നെങ്കിൽ ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ഒ പിയിൽ ഇരുന്ന് തന്നെ ഒരു അസസ്മെന്റ് നടത്താം. അപ്പോൾ നല്ല രീതിയിലുള്ള മുഴക്കം ഉണ്ടെങ്കിൽ ആ അസസ്മെന്റ് അനുസരിച്ച് നമുക്ക് പ്യുർടോൺ ഓഡിയോമെട്രി എന്ന് പറയുന്ന ഒരു കേൾവി ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെവിയുടെ അകത്ത് കേൾവി കുറവുണ്ടോ, അതോ എന്ത് തരത്തിലുള്ള കേൾവിക്കുറവാണ്, മറ്റെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്.
0: ഓക്കെ, നമ്മൾ ഏകദേശം കുറച്ച് അധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം പറഞ്ഞോ?
1: എല്ലാം പറഞ്ഞു.
0: മാത്രല്ല, ഇനിയും ചോദിക്കാനുണ്ട് ഒത്തിരി. ഇങ്ങനെ പേഷ്യൻസ് അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചെവി മൂക്ക് തൊണ്ട ഇത് നിസ്സാരക്കാരനല്ല, നമ്മളെ ഫുൾ ബാലൻസ്, നമുക്ക് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായ നിരീക്ഷണം, നമ്മുടെ എല്ലാ ബാലൻസും ഇത് നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ കരുതലോടുകൂടി പരിപാലിക്കാം. അതിനായിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ SBM ഹോസ്പിറ്റലിലെ പ്രശസ്ത ENT ഡോക്ടർ ഡോക്ടർ ശ്രീദേവി ആർ ചന്ദ്രൻ മാം ഉണ്ട്. മാമിനെ കാണാനായിട്ട് നിങ്ങൾക്ക് അവിടെ പോകാം. സ്വയം ചികിത്സ പാടില്ല. മൈഗ്രെയിൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്വന്തം ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പണ്ട് ചുക്ക് കാപ്പി ഒക്കെ കുടിക്കുന്ന കാര്യം, തൊണ്ടയ്ക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചുക്ക് കാപ്പി, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശം നിങ്ങൾ എടുക്കുക. തൈറോയ്ഡ് രോഗങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഡോക്ടർ ഒരു ഹോർമോൺ ടാബ്ലറ്റ് തന്നെന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവൻ അത് കഴിക്കാതെ നോക്കുക. അപ്പോൾ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശമായിരിക്കണം നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുക.
1: അതെ അതെ.
0: അപ്പൊ താങ്ക് യു മാം, താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് തിരക്കിനിടയിൽ ഞങ്ങളുടെ കൂടെ വന്നതിന്. ഇനിയും ഞങ്ങൾ വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി തമാശ രൂപേണേ പറഞ്ഞെങ്കിലും ഇത് പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നുണ്ട്. ഞാൻ ചിരിച്ചു പറഞ്ഞത്, അപ്പൊ നിങ്ങൾ തമാശയായി കാണരുത്, ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്.
1: അതെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ച് മൈഗ്രെയിൻ, തൈറോയിഡ്, അതേപോലെ കേൾവിക്കുറവ്, ഇയർ ബാലൻസിന്റെ പ്രശ്നം ഒരിക്കലും സ്വന്തമായിട്ട് ചികിത്സിക്കാതെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതാണ്. മാത്രമല്ല നമ്മൾക്ക് ഈ പറഞ്ഞ അസുഖങ്ങൾക്കെല്ലാം കൂടുതൽ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇന്ന് കരുനാഗപ്പള്ളിയിൽ അവൈലബിൾ ആണ്. അപ്പൊ അതെല്ലാവരും ഉപയോഗപ്പെടുത്തുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.
0: താങ്ക് യു മാം, താങ്ക് യു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രശസ്ത ENT ഡോക്ടർ ശ്രീദേവി ആർ ചന്ദ്രൻ മാമാണ്. SBM ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മളുടെ കൂടെ മാം ഉണ്ടായിരുന്നത്. കേട്ടുകൊണ്ടിരുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിംഗ് ഗ്രാൻഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയായിരുന്നു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം സ്വാതി. സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയുടെ അധ്യക്ഷനായി ശശി തരൂർ തുടരും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. വരൾച്ചയുടെ പിടിയിലമർന്ന് വയനാട്ടിലെ നെൽപ്പാടങ്ങൾ. ജലദൌർലഭ്യം രൂക്ഷമായതോടെ വലഞ്ഞ് മറ്റും. മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധമുയർത്തിക്കാട്ടി ഇന്ന് ലോക മൃഗദിനം. ഏഷ്യൻ ഗെയിംസിൽ 4-ാമത് സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇന്ത്യ. ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാക ഏന്തും. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണനും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ചേർന്നാണ് ശനിയാഴ്ച സമിതികൾ പുനഃസംഘടിപ്പിച്ചത്. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി ഭർതൃഗരി മഹാദേവനെ നിയമിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂർ അധ്യക്ഷനായി തുടരും. ബി ജെ പിയുടെ രാധാമോഹൻ സിംഗ് ആയിരിക്കും പ്രതിരോധ സമിതിയുടെ ചുമതല. ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ടി സതീശൻ നാളെ നിർവഹിക്കും. നാളെ രാവിലെ 10-ന് തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനത്തിൽ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനാകും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇതോടൊപ്പം നടക്കും. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വൈൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം കെഎസ്ആർടിസി ബസ് ടെർമിനലിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ചൊവ്വാഴ്ച വൈകുന്നേരം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സ്ത്രീകളുടെ യാത്രകൾ സുഗമമാക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കെഎസ്ആർടിസി ടെർമിനലുകൾ, ഡിപ്പോകൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാകും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുക. ഉപയോഗത്തിനുശേഷം അവ പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൌകര്യം ഒരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം.
0: കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ലിറ്റററി ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. വൈകിട്ട് മന്ത്രി പി സി വിഷ്ണുനാഥ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാവിലെ മുതൽ നടക്കുന്ന വിവിധ സെഷനുകളിൽ പ്രമുഖർ പങ്കെടുക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. നഗരസഭാ ഭരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും മേയർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൌൺസിലർമാർ അവരുടെ പ്രശ്നങ്ങൾ കത്തിലൂടെ മേയറെ അറിയിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരൾച്ചയുടെ പിടിയിലമർന്ന വയനാട്ടിലെ നെൽപ്പാടങ്ങൾ. വെള്ളം ലഭിക്കാത്തതിനാൽ പുൽപ്പള്ളി ചേകാടി മുതൽ കൊളവള്ളി വരെയുള്ള നെൽപ്പാടങ്ങൾ വരണ്ടുണങ്ങിയ കാഴ്ചയാണ്. നെൽകൃഷിക്ക് പുറമെ മറ്റ് കൃഷികളും കരിഞ്ഞുണങ്ങുന്നു. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ദിവസം തോറും വയനാട്ടിൽ വരൾച്ച രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ കബിനിക്കരയിലെ നെൽപ്പാടങ്ങളും വരണ്ടുണങ്ങിയ അവസ്ഥയാണ്. ശക്തമായ മഴ ലഭിച്ചിട്ട് ഒരു മാസത്തിലേറെയായി. പുൽപ്പള്ളി ചേകാടി മുതൽ കൊളവള്ളി വരെയുള്ള പാടത്താണ് ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നത്. കൊളവള്ളി ജലസേചന പദ്ധതിയിൽ നിന്നും ഗൃഹന്നൂർ ഭാഗത്തേക്കെങ്ങും വെള്ളവും എത്തുന്നില്ല. ചേകാടിയിലെ പദ്ധതിയിൽ നിന്നും വിലങ്ങാടി, വീരാടി, മച്ചുള ഭാഗങ്ങളിലേക്ക് വെള്ളമെത്തുന്നില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നു. കന്നാരമ്പുഴയിൽ നിന്നും വെള്ളമെടുത്ത് കൃഷിയിറക്കിയ ശശിമല പാടത്തെ കർഷകരും ജലസേചനം ലഭിക്കാതായതോടെ പ്രതിസന്ധിയിലാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50-ാമത് വയലാർ അവാർഡ് ആർ രാജശ്രീക്ക്. ആത്രേയം എന്ന നോവലിനാണ് പുരസ്കാരം. ഈ മാസം 27-ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850-ലേറെ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽ ജീവൻ മിഷൻ 2.0യുടെ ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. പൂർത്തിയായ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആന്റ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും ഔപചാരികമായി കൈമാറി. പഞ്ചായത്തുകൾക്കും ഗ്രാമങ്ങൾക്കുമായി 346 ഹർക്കർ ജെൽ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നാലാമത് അന്താരാഷ്ട്ര ലൈഫ് സയൻസ് കോൺക്ലേവും എക്സ്പോയും ബയോ കണക്ട് 4.0 എന്ന പേരിൽ ഈ മാസം 8-9 തീയതികളിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കേരള ലൈഫ് സയൻസസ് ഇൻഡസ്ട്രീസ് പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിലുള്ള ബയോ 360 ലൈഫ് സയൻസ് പാർക്കാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 8-ാം തീയതി രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷകനാകും. മന്ത്രിമാരായ കെ മുരളീധരൻ, ടി സിദ്ദിഖ് എന്നിവർ പങ്കെടുക്കും. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ കാസർഗോഡ് മുള്ളേരിയ ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനം കമ്മീഷനിംഗിന്റെ അവസാനഘട്ടത്തിൽ. ഈ പദ്ധതിയിലൂടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
4: 15 MW വൈദ്യുതി ശേഷിയും 60 MW അവർ സംഭരണ ശേഷിയുമുള്ള പദ്ധതിയുടെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത്. മുള്ളേരിയ KCB സബ്സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലത്താണ് പദ്ധതി പൂർത്തിയായത്. പകൽ സമയത്ത് ഗ്രിഡിൽ ലഭിക്കുന്ന അധിക വൈദ്യുതി ബാറ്ററിയിൽ സംഭരിച്ച് വൈദ്യുതി ആവശ്യകത ഉയരുന്ന പീക്ക് സമയത്ത് തിരികെ ഗ്രിഡിലേക്ക് നൽകുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുമ്പോൾ 15 MW വൈദ്യുതി ഏകദേശം 4 മണിക്കൂർ വരെ ഗ്രിഡിലേക്ക് നൽകാൻ കഴിയുമെന്ന സംവിധാനവുമാണിത്.
0: ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും 4 ഒക്ടോബർ ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രകൃതിയിൽ മൃഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ദിനാചരണം പ്രാധാന്യം നൽകുന്നു. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ 2:30 സമാപന ചടങ്ങുകൾ നടക്കുക. ചടങ്ങിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന് പതാക കൈമാറും. സമാപന സമ്മേളനത്തിൽ രാജ്യങ്ങളുടെ പതാകകൾക്ക് പിന്നിലായി കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടക്കും. ഷൂട്ടിംഗിൽ 3 മെഡലുകൾ നേടിയ നീരു ദണ്ഡയാണ് ഇന്ത്യൻ പതാകയേന്തുക. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളോടെ പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. വ്യോമസേനയുടെ ദക്ഷിണ വ്യോമ കമാൻഡ്

0: എന്നിവ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. വയോജനക്ഷേമത്തിനായി സർക്കാർ പുതുതായി വകുപ്പ് രൂപീകരിച്ചതിന് പിന്നാലെ വയോജന പഠന ഗവേഷണ കേന്ദ്രവുമായി കേരള സർവകലാശാല. വൈസ് ചാൻസലർ ഡോ മോഹൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ ശനിയാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് വയോജന പഠന വകുപ്പ് രൂപവത്കരിക്കാനുള്ള തീരുമാനം. വയോജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങളും സംബന്ധിച്ച ഗവേഷണങ്ങളും ഈ പഠന വകുപ്പ് ഏറ്റെടുക്കും. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റൈനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കും. ചൊവ്വ, ശനി, വ്യാഴം ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം ശനി ദിവസങ്ങളിൽ ബഹ്റൈനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് തുടങ്ങുക. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ച് 180 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച സ്മിത്ത് മച്ചാറിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ഇസ്രായേലിന്റെ അടുത്ത സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സ്വാതന്ത്ര്യദിന ദീപം തെളിയിക്കൽ ചടങ്ങിലേക്ക് ക്യാപ്റ്റൻ സ്മിത്തിനെയും അദ്ദേഹം ക്ഷണിച്ചു. സംസ്ഥാനത്ത് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള തുടർ നടപടികളിൽ കോഴിക്കോടും പരിഗണനയിലുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എം കെ രാഘവൻ എംപി, എംഎൽഎമാരായ കെ പ്രവീൺകുമാർ, കെ ജയന്ത്, വി ടി സൂരജ് എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിച്ചു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമിതിയുടെ അധ്യക്ഷനായി ശശി തരൂർ തുടരും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ ശ്രീലേഖ തുടരുമെന്ന് മേയർ വി വി രാജേഷ്. വരൾച്ചയുടെ പിടിയിലമർന്ന വയനാട്ടിലെ നെൽപ്പാടങ്ങൾ, ജലദൌർലഭ്യം രൂക്ഷമായതോടെ വലഞ്ഞ് മറ്റു കർഷകരും. മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുന്നതിനെക്കുറിച്ചുള്ള അവബോധമുയർത്തിക്കാട്ടി ഇന്ന് ലോക മൃഗദിനം. ഏഷ്യൻ ഗെയിംസിൽ 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇന്ത്യ. ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാക ഏന്തും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ഇസ്രയേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും ക്ഷണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ടുവച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത് യുക്രൈൻ. ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതി പിഎം സേതു ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനത്ത്. സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ വിശദമായി. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി ഭർതൃഹരി മഹതാബിനെ നിയമിച്ചു. വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി ശശി തരൂരിനെ സ്പീക്കർ നിയമിച്ചു. റെയിൽവേ സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി സുധീർ ഗുപ്തയെയും രാസവസ്തു വളം സമിതിയുടെ അധ്യക്ഷയായി ലോക്സഭാ എംപി ഡോക്ടർ കകോലി ഘോഷ് ദസ്തിദാറിനെയും നിയമിച്ചു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ടുവച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. തങ്ങൾക്ക് ലഭിച്ച 4 ഉടമ്പടികളിൽ ഏറ്റവും വിശാലമാണ് ഇന്ത്യയുടെ ശുപാർശയെന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള ഏത് സമാധാന കരാറും കേവലം യുദ്ധഭൂമിക്കപ്പുറം ഊർജ്ജ തുറമുഖ സംവിധാനങ്ങളിലുള്ള ആക്രമണം, കരിങ്കടലിലെ നീക്കങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തുന്നത് ആകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ മുന്നോട്ടുവച്ച സമാധാന പദ്ധതിയെ നേരത്തെ റഷ്യയും സ്വാഗതം ചെയ്തിരുന്നു. ഇസ്രയേൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു പ്രശംസിച്ചു. ദീപം തെളിയിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി ഇസ്രയേലി പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച നെതന്യാഹു ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയ്ക്കും സേവനത്തിനുമുള്ള അപൂർവവും സുപ്രധാനവുമായ അംഗീകാരമാണ് ഈ ക്ഷണമെന്നും വ്യക്തമാക്കി.
1: Captain, I want to invite you and my dear friend Prime Minister Narendra Modi to light a celebratory flame on our next Independence Day. You are a true hero of the brave peoples of India and Israel, and you are a hero of the entire world. I wish you a very speedy and complete recovery.
0: നവീകരിച്ച ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി പിഎം സേതുവിന് ഇന്ന് ഒരു വയസ്സ്. കഴിഞ്ഞ ഒക്ടോബർ 4 നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കമിട്ടത്. തൊഴിൽ സേനയുടെ മാറുന്ന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കാനും പരിശീലന സൌകര്യങ്ങൾ നവീകരിക്കുന്നതുമടക്കം ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച പ്രത്യേക ഗ്രാമസഭകളുടെ ഭാഗമായി രാജ്യത്തെ 1850 ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ജൽ അർപ്പൺ ചടങ്ങുകൾ നടന്നു. ഗ്രാമീണ കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് ജനങ്ങൾക്ക് കൈമാറുന്നതിലൂടെ ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ജൽജീവൻ മിഷൻ 2.0 ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. പൂർത്തിയായ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾക്കും വില്ലേജ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും കൈമാറി. സെഗോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തോണിന്റെ 2 പതിപ്പിന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഇന്ന് തുടക്കമിട്ടു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ രാജ്യത്തിനായി ധീരസേവനം നൽകിയ ഫ്ളൈയിംഗ് ഓഫീസർ നിർമ്മൽജീത് സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥം നടക്കുന്ന മാരത്തോണിന് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് തുടക്കമായത്. 21, 10, 5 കിലോമീറ്റർ വിഭാഗങ്ങളിലാണ് മാരത്തോൺ നടക്കുന്നത്. നിർമ്മൽജീത് സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥം വ്യോമസേന തിരുവനന്തപുരത്ത് സെഖോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 സംഘടിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ, ഗുസ്തിതാരം സംഗ്രാം സിംഗ് എന്നിവർ ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 3200 പേർ മാരത്തണിൽ പങ്കെടുത്തു. 19th പ്രവാസി ഭാരതി ദിവസ് കൺവെൻഷൻ അടുത്ത വർഷം ജനുവരി 7 മുതൽ 9 വരെ കൊൽക്കത്തയിൽ നടക്കും. പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്നാകും വിദേശകാര്യ മന്ത്രാലയം പരിപാടി സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ലോക മൃഗദിനം. ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലുള്ള ലോക്പ്രിയ ഗോപിനാഥ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണം വടക്കുകിഴക്കൻ മേഖലയുടെ വികസനത്തിൽ വഹിച്ച പങ്കിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
3: അസമിലെ ലോക്പ്രിയ ഗോപിനാഥ് അന്താരാഷ്ട്ര വിമാനത്താവളം മുൻനിര ആഗോള കവാടമായി മാറിയിരിക്കുകയാണ്. വടക്കുകിഴക്കൻ മേഖലയിൽ ഉടനീളം സാമ്പത്തികവും സാംസ്കാരികവുമായ പുനരുജ്ജീവനത്തിന് ഈ മാറ്റം വഴിയൊരുക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പുതുതായി പ്രവർത്തനമാരംഭിച്ച ഇന്റഗ്രേറ്റഡ് ടെർമിനൽ 2 കേന്ദ്രീകരിച്ചുള്ള വിപുലീകരണം കേന്ദ്ര സർക്കാരിന്റെ ആക്ട് ഈസ്റ്റ് നയത്തിന് കീഴിലെ നിർണായക നാഴികക്കല്ലാണ്. 2025 ഡിസംബർ 20 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെർമിനൽ 2 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള പുതിയ ടെർമിനൽ വിമാനത്താവളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും പ്രതിവർഷം 1.3 കോടിയിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പ്രാപ്തമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. നഗോയയിലെ പലോമ മിസുഹോ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 സമാപന ചടങ്ങ് നടക്കുക. സമാപന പരേഡിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യയുടെ പതാകയേന്തും. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം ആകെ 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനം നേടി. 50th വയലാർ സാഹിത്യ അവാർഡ് R രാജശ്രീക്ക്. ആത്രയേകം എന്ന നോവലിനാണ് പുരസ്കാരം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 27 തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അവാർഡ് സമ്മാനിക്കും. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി R ശ്രീലേഖ തുടരുമെന്ന് മേയർ VV രാജേഷ്. നഗരസഭ ഭരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും മേയർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൌൺസിലർമാർ അവരുടെ പ്രശ്നങ്ങൾ കത്തിലൂടെ മേയറെ അറിയിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, കർണാടകം, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ പിൻവലിയുമെന്നും IMD അറിയിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദവും ഉപരോധങ്ങളും ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇറാനിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാൻ ജനതയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് രാജ്യത്തിന്റെ നിർണായക സാമ്പത്തിക മാർഗ്ഗങ്ങൾ തടയാനാണ് അമേരിക്കയും മറ്റും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ ആരോപിച്ചു. എന്നാൽ ജനങ്ങളുടെ പിന്തുണയും സർക്കാർ സ്വീകരിച്ച നടപടികളും ഇത്തരം ശ്രമങ്ങൾ വിജയിക്കുന്നത് തടഞ്ഞതായും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അമേരിക്കയിൽ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച വികസിത് ഭാരത് യൂണിറ്റി റൺ പരിപാടിയിൽ പങ്കെടുക്കാൻ വിർജീനിയയിലെ ഗ്രാവലി പോയിന്റ് പാർക്കിൽ നിരവധി ഇന്ത്യൻ വംശജർ ഒത്തുചേർന്നു. യോഗ, ധ്യാനം എന്നിവ സംയോജിപ്പിച്ച പരിപാടി ശാരീരിക ക്ഷമതയുടെയും സമൂഹ പങ്കാളിത്തത്തിന്റെയും സന്ദേശമാണ് മുന്നോട്ടുവച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ഇസ്രയേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മഞ്ചാറിനെയും ക്ഷണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ടുവച്ച സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത യുക്രൈൻ. ITI നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതി PM SETU ഇന്ന് 1 പൂർത്തിയാക്കുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനത്ത്. സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം നീരു ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: You're listening to Enter Radio 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: കരുനാഗപ്പള്ളി എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എആർ വീണ്ടും എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
4: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
5: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
1: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: You're listening to Enter Radio 91.2.

0: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
3: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 90.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
0: എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
0: ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്ത് പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
5: You're listening to Enter Radio 91.2.

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ.
1: കാലാന്തരം.
0: രണ്ടായിരത്തി 2026 പുതിയ മാസം പിറന്നു. ഒക്ടോബർ. ഒക്ടോബറിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഒക്ടോബർ 1 വയോജന ദിനമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. യുവതലമുറ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന കാലത്ത് പഴയ തലമുറ നല്ലൊരു പങ്കും കേരളത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ എണ്ണത്തിൽ വലിയ വർധനവിന് സാധ്യത ഉറപ്പാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരമാണ് വയോജന ദിനം ആചരിക്കുന്നത്. അന്നേ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സസ്യാഹാരത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന ആഹ്വാനം കൂടി ആ ദിവസത്തിന്റെ സന്ദേശമായി ഉണ്ട്. 1869 ഒക്ടോബർ 2 ലോകം കണ്ട മഹാനായ ഗാന്ധിജി ജനിച്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിന് പ്രത്യേകത വളരെ ഏറെയാണ്. അന്താരാഷ്ട്ര അഹിംസാ ദിനമായാണ് അന്നേ ദിവസം ലോകമാകെ ആചരിക്കുന്നത്. ലോക സമാധാനത്തിന്റെ സന്ദേശവാഹകരാകാൻ സമാധാന പ്രേമികളായ ജനങ്ങൾ മുന്നിട്ടിറങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന ദിവസമാണ് ഒക്ടോബർ 2. ഒക്ടോബർ 3 പ്രകൃതിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസമാണ്. ലോകമാകമാനം പരിസ്ഥിതി വലിയ വെല്ലുവിളി നേരിടുന്ന ഈ ദിവസത്തിൽ പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളാൻ ആഹ്വാനം ചെയ്യപ്പെട്ട ദിവസമാണ് ഒക്ടോബർ 3. ഒക്ടോബർ 4 മൃഗദിനമാണ്. ലോകത്തെമ്പാടുമുള്ള മൃഗങ്ങൾ നിലനിൽപ്പിന് ബുദ്ധിമുട്ടുന്ന കാലത്ത് അവരെ സംരക്ഷിക്കാനായി ഒരു ദിവസം. ഒക്ടോബർ 5 സമൂഹ സൃഷ്ടിയുടെ രാജശില്പികളായ അധ്യാപകരെ അന്താരാഷ്ട്ര തലത്തിൽ ആദരിക്കുന്ന ദിനമാണ്. അവരുടെ കരവിരുതിൽ പുതിയ ലോകം സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കാം. അങ്ങനെ ഒക്ടോബറിന് സവിശേഷതകൾ ഏറെയാണ്. ലോക തപാൽ ദിനമാണ് 10. അന്ന് പ്രിയപ്പെട്ടവർക്ക് പഴയ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് സൗഹൃദം പങ്കുവെക്കാനായി ഒരു കത്തെഴുതുന്നത് നല്ലതായിരിക്കും. ഹോബികളുടെ രാജാവായി കരുതുന്ന സ്റ്റാമ്പ് ശേഖരണം അന്ന് വേണമെങ്കിൽ ആരംഭിക്കാം. ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണ് ചതുരംഗം എന്ന കളി. ചതുരംഗമാണ് പിന്നീട് ചെസ് ആയി മാറിയതത്രേ. 1500 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു കളി നിലവിലുണ്ടായിരുന്നു അത്രേ. ചതുരംഗം നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ രാജാക്കന്മാർ ചതുരംഗ കളിയിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് നാം വായിച്ചിട്ടുണ്ട്. കാലാൾ, കുതിര, ആന, രഥം, ചതുരംഗത്തിൽ എന്നിങ്ങനെയുള്ള സൈനിക വിഭാഗങ്ങളാണ് ചതുരംഗത്തിൽ ഉണ്ടായിരുന്നത്. ചതുരംഗം ഒരു കാലത്ത് പേർഷ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. അവിടെ വെച്ച് അത് ശത്രഞ്ച് എന്ന രൂപത്തിലേക്ക് മാറി. അറബ് ലോകത്തേക്കും അവിടെ നിന്നും യൂറോപ്പിലേക്കും ശത്രഞ്ച് പ്രചരിച്ചു. നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ നിയമങ്ങളും കരുക്കളുടെ നീക്കങ്ങളുമൊക്കെ വലിയ മാറ്റങ്ങളോടെ ചെസ് എന്ന രൂപത്തിലേക്ക് മാറ്റം വന്നു. അത് ഇന്ത്യയിലേക്ക് തിരികെയും വന്നു. 15-ാം നൂറ്റാണ്ടോടെ ബിഷപ്പിനും രാജാവിനുമൊക്കെ പുതിയ വ്യത്യസ്തങ്ങളായ നീക്കങ്ങൾ ലഭിച്ചതോടെ ആധുനിക ചെസ്സിന് രൂപം തെളിഞ്ഞു. പിന്നീട് കമ്പ്യൂട്ടർ യുഗം വന്നു. ചെസ്സിന് അതും ഒരു വിപ്ലവമായിരുന്നു. ഒറ്റയ്ക്കിരുന്നാലും ചെസ് കളിക്കാം. 1997 IBMന്റെ ഡീപ് ബ്ലൂ എന്ന സോഫ്റ്റ്വെയർ ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ചത് വളരെ വിപ്ലവം സൃഷ്ടിച്ച ഒന്നായിരുന്നു. പിന്നീട് മനുഷ്യബുദ്ധിയും യന്ത്രബുദ്ധിയും തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങി. പുതിയ കാലത്ത് നിർമ്മിത ബുദ്ധിയും മനുഷ്യനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. കോടിക്കണക്കിന് നീക്കങ്ങളാണ് ചെസ് മുന്നോട്ട് വെക്കുന്നത്. 64 കളങ്ങളിലായി കോടിക്കണക്കിന് നീക്കങ്ങൾ വിഭാവനം ചെയ്യുന്നത് എത്രയോ വലിയ ഒരു ബൗദ്ധിക വിനോദമാണ്. പുരാതന ഇന്ത്യയിൽ ഒരു യുദ്ധ വിനോദമായി ആരംഭിച്ച ചതുരംഗം ലോകമൊക്കെ സഞ്ചരിച്ച് ഇപ്പോൾ മനുഷ്യബുദ്ധിയും ആധുനിക കാലത്തെ കമ്പ്യൂട്ടറിന്റെ നിർമ്മിത ബുദ്ധിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. കാലാന്തരം എന്നല്ലാതെ എന്താണ് പറയാൻ കഴിയുക? ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി വർഷങ്ങളോളം പരിശ്രമിച്ച ഒരാളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അയാളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. രാവിലെ എഴുന്നേൽക്കാൻ തന്നെ ഒരു കാരണം ആ ലക്ഷ്യമാണ്. ക്ഷീണിച്ചാലും മുന്നോട്ടു പോകാൻ അത് അയാളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പരാജയപ്പെട്ടാലും വീണ്ടും ശ്രമിക്കാനുള്ള ഒരു പ്രേരണ അയാൾക്കുണ്ടാകും. ഒടുവിൽ അയാൾ ലക്ഷ്യത്തിലെത്തുന്നു. അപ്പോൾ ചിലപ്പോൾ അവിടെ ഒരു വിചിത്രമായ നിശബ്ദത ഉണ്ടാകുന്നു. ഇനി എന്താണ് എന്ന്. ഇതുവരെ ജീവിതത്തിന് രൂപം നൽകിയിരുന്നത് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായിരുന്നു. ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞപ്പോൾ യാത്രയും അവസാനിച്ചു. അതോടൊപ്പം ഒരു ശൂന്യത കയറി വന്നേക്കാം. അതുകൊണ്ട് തന്നെ വലിയ വിജയങ്ങൾക്ക് ശേഷവും ആ ശൂന്യതയെ മറികടക്കാൻ മനുഷ്യന്റെ മനസ്സ് പറയും. അപ്പോൾ പുതിയ ലക്ഷ്യം മനസ്സിൽ അയാൾ കരുതാൻ തുടങ്ങും. പക്ഷേ ലക്ഷ്യങ്ങൾ സാധ്യമാകണമെങ്കിൽ അതിലേക്കുള്ള യാത്രയും അതിൻ്റെ ബുദ്ധിമുട്ടുകളുമൊക്കെ താങ്ങാൻ അയാൾ അല്ലെങ്കിൽ അവൾ തയ്യാറാകണം. ആ ലക്ഷ്യം കൂടി സാധിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു സംതൃപ്തി വന്നേക്കാം. സംതൃപ്തി വന്നതുകൊണ്ട് ഇനി ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് വരില്ല. പുതിയ ഒരു ആഗ്രഹം കൂടി അവരിൽ മുട്ടിട്ടേക്കാം. ഈ ആഗ്രഹങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ എനിക്കുള്ളതെല്ലാം വിലപ്പെട്ടതാണ് എന്ന ബോധവും ഉണ്ടാകണം. മുന്നോട്ടു പോകാനുള്ള ആഗ്രഹത്തിന് ലക്ഷ്യങ്ങൾ നല്ലതാണ്. അവ നേടിക്കഴിയുമ്പോൾ അവ തരുന്ന സംതൃപ്തിയും വളരെ വലുതാണ്. എന്നാൽ ഓരോ ലക്ഷ്യവും നേടിക്കഴിയുമ്പോൾ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതും നല്ലതായിരിക്കും. മനുഷ്യന്റെ മനസ്സിൽ ഒരിക്കലും എനിക്കിത് മതി എന്ന് തോന്നാറില്ല എന്ന് അർത്ഥം. പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുമ്പോൾ അതിലേക്കുള്ള യാത്രയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, ബുദ്ധിമുട്ടുകൾ പലതും സഹിക്കേണ്ടി വന്നേക്കാം. എന്നാൽ അവയൊക്കെ പകരുന്ന ആത്മസംതൃപ്തി മനുഷ്യനെ കൂടുതൽ ദൂരം മുന്നോട്ട് കൊണ്ടുപോകും. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന് ശേഷം കാലാന്തരം തുടരുന്നു.

0: കാലാന്തരം.
1: അമേരിക്കയിലെ ജോർജിയയിൽ നോവ ആർക്ക് ആനിമൽ സാങ്ചുറിയിൽ നടന്ന ഒരു സംഭവം പറയാം. ബലു എന്ന കരടി, ലിയോ എന്ന സിംഹം, ഷേർഖാൻ എന്ന കടുവ, അങ്ങനെ മൂന്ന് വ്യത്യസ്ത കാട്ടുമൃഗങ്ങൾ, ഇവർക്കിടയിൽ അസാധാരണമായ ഒരു സൗഹൃദമുണ്ടായതിന്റെ കഥയാണ് പറയുന്നത്. 2001 അറ്റ്ലാന്റയിലെ ഒരു വ്യാപാരിയുടെ വീട്ടിൽ ബേസ്മെന്റിൽ നിന്നാണ് വളരെ കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലത്ത് ഇവരെ മൃഗശാല അധികൃതർ ഏറ്റെടുത്തു കൊണ്ടുപോയത്. വ്യാപാരി വീട്ടിലില്ലാത്ത കാരണം ഈ മൃഗക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളില്ലായിരുന്നു. പോഷകാഹാരക്കുറവും കൃത്യമായ പരിചരണവും കിട്ടാതെ അവർ അവശനിലയിലായിരുന്നു. ബിയർ, ലയൺ, ടൈഗർ എന്നീ പേരുകളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് ഇവരെ BLT എന്ന് വിളിച്ചു. സാധാരണയായി പ്രകൃതിയിൽ പരസ്പരം വേട്ടയാടാൻ സാധ്യതയുള്ള മൂന്ന് വ്യത്യസ്ത ജീവിവർഗങ്ങളായിരുന്നിട്ടും അഭയകേന്ദ്രത്തിലെത്തിയ ശേഷം അവർ തമ്മിൽ വളരെ അടുപ്പമുണ്ടായി. ഏകദേശം 15 വർഷം അവർ ഒരുമിച്ച് ജീവിച്ചു, ഒരുമിച്ച് ആഹാരം കഴിച്ചു, കളിച്ചു, വിശ്രമിച്ചു, ഉറങ്ങി. ബലുവിനെ ശസ്ത്രക്രിയക്കായി താൽക്കാലികമായി മാറ്റിയപ്പോൾ ലിയോയും ഷേർഖാനും അസ്വസ്ഥരായിരുന്നത്രേ. അങ്ങനെയാണ് ഈ സൗഹൃദം മൃഗശാല അധികൃതർ ശ്രദ്ധിക്കുന്നത് തന്നെ. അങ്ങനെ BLT ലോകമെമ്പാടും ശ്രദ്ധ നേടിയ ഒരു അപൂർവ മൃഗ സൗഹൃദ കഥയായി മാറിയത്. ഒരേ കൂട്ടിൽ അവർ ജീവിച്ചില്ലെങ്കിലും വ്യത്യസ്തങ്ങളായ കൂടുകളിൽ താമസിച്ചെങ്കിലും ഈ മൂവരുടെയും സൗഹൃദം അങ്ങനെ അനുസ്യൂതം തുടരുന്നു. മൃഗങ്ങൾക്കും അവരുടേതായ സൗഹൃദ ചേർച്ചകൾ ഉണ്ടെന്ന് വ്യക്തം. മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു നടിയെ കാലത്തിന്റെ പാച്ചിലിൽ നാമൊക്കെ മറന്നു തുടങ്ങിയ ഒരു കലാകാരിയെ കാലാന്തരത്തിൽ ഓർക്കുന്നു. സിൽക്ക് സ്മിത എന്നാണ് ആ നടിയുടെ പേര്. സമൂഹത്തിന്റെ കപട സദാചാരത്തിനും ഒളിപ്പിച്ചു വെച്ച പ്രലോഭന വികാരങ്ങൾക്കും ഇടയിലൂടെ അവർ മാഞ്ഞുപോയിട്ട് 30 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ ഏലൂരിലാണ് അവർ ജനിച്ചത്. കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനതകൾ അവരെ കൂടുതൽ പഠിക്കാൻ അനുവദിച്ചില്ല. വശ്യതയാർന്ന കണ്ണുകൾക്കുടമയായിരുന്നു സ്മിത. അവരുടെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം നടക്കുകയും എന്നാൽ ആ ബന്ധം തുടർന്നു പോകാൻ കഴിയാത്തതിനാൽ അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു. ശരിക്കുമുള്ള പേര് വിജയലക്ഷ്മി എന്നായിരുന്നു. സിനിമയിൽ അഭിനയിക്കാനായി ചെന്നൈയിലേക്ക് അമ്മായിയുടെ കൂടെ അവർ വന്നെത്തി. 1979 വണ്ടിചക്രം എന്ന ഒരു സിനിമയിൽ ഒരു ബാർ ഡാൻസറുടെ വേഷത്തിൽ സ്മിത ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു. അതിനുശേഷം സിൽക്ക് സിൽക്ക് സിൽക്ക് എന്ന ഒരു സിനിമയിൽ അഭിനയിച്ചതോടെ സ്മിതയ്ക്ക് വലിയ ഡിമാൻഡായി. സ്മിത സിൽക്ക് സ്മിതയായി മാറി. 80s വളരെ തിരക്കുള്ള അഭിനേത്രിയായി അവർ മാറി. മാത്രമല്ല അവർക്ക് പ്രത്യേകമായ ഒരു ബ്രാൻഡും കിട്ടി. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ സമയമില്ലായിരുന്നു സ്മിതയ്ക്ക്. 450 ചിത്രങ്ങൾ, തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി, അങ്ങനെ ഒരുവിധപ്പെട്ട ഇന്ത്യൻ ഭാഷകളിലെല്ലാം അവർ അഭിനയിച്ചു. 3rd എന്ന ചിത്രത്തിലെ വേഷം അവരെ വലിയ പ്രശസ്തിയിലേക്ക് ഉയർത്തി. തുടർന്ന് തെന്നിന്ത്യയിലെ മസാല പടങ്ങളിലും അവർക്ക് അഭിനയിക്കേണ്ടി വന്നു. എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട എല്ലാ നായക നടന്മാർക്കുമൊപ്പം അഭിനയിച്ചുകൊണ്ട് അവർ കൂടുതൽ ശ്രദ്ധേയയായി. 1996 സെപ്റ്റംബറിൽ ഒരു ദിവസം അവർ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. സിനിമയിലെ കച്ചവട താല്പര്യങ്ങളുടെയും മറ്റ് പല പ്രവണതകളുടെയും ഇരകൂടിയായിരുന്നു സിൽക്ക് സ്മിത. അവർ അഭിനയിച്ച എത്രയോ സിനിമകൾ വൻ വിജയങ്ങളായി. ആ നടിയുടെ ഡേറ്റിനു വേണ്ടി കാവൽ നിന്നു പ്രൊഡ്യൂസർമാരും സംവിധായകരും വലിയ നടന്മാർ പോലും. തെന്നിന്ത്യയുടെ മികച്ച ആ കലാകാരിയെ കാലാന്തരത്തിൽ ഓർക്കുന്നു. ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ വല്ലാത്ത ഒരു നോവ് അവശേഷിപ്പിച്ചുകൊണ്ട് അവർ നമ്മുടെ ഓർമ്മകളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കലാകാരി അഭിനയിച്ച ഒരു സിനിമയിലെ ഗാനം കൂടി നമുക്ക് കാലാന്തരത്തിൽ കേൾക്കാം.

0: കാലാന്തരം.
1: തിരുവനന്തപുരത്തെ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്താം. പാം ലീഫ് മാനുസ്ക്രിപ്റ്റ്സ് മ്യൂസിയം അഥവാ താളിയോലകൾ സൂക്ഷിക്കുന്ന മ്യൂസിയം. കേരള സ്റ്റേറ്റ് ആർക്കൈവ്സിന്റെ കീഴിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 2022 മുതൽ പൊതുജനങ്ങൾക്ക് അവിടെ പ്രവേശനമുണ്ട്. തിരുവനന്തപുരത്തെ കോട്ടയ്ക്കുള്ളിലേക്ക് നോക്കിയാൽ ഒരു പഴയ കെട്ടിടം കാണാം. ചരിത്രത്തിലേക്കുള്ള ഒരു വാതിൽ അവിടെ തുറക്കുകയാണ്. ഒരു കാലത്തെ തിരുവിതാംകൂറിന്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന താളിയോലകളെയും അപൂർവമായ ചില രേഖകളെയും ഒക്കെ കാണാൻ നമുക്ക് അവിടെ കഴിയും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യരുടെ സംഘർഷപൂർണമായ ജീവിതവും അവരുടെ സ്വപ്നങ്ങളും അന്നത്തെ ഭരണരീതികളുമൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന്റെ താളുകളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. പഴയ ഫോർട്ടിനകത്തെ ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു കെട്ടിട സമുച്ചയത്തിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 1962 മുതൽ ഇത് സെൻട്രൽ ആർക്കൈവ്സ് എന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വിലമതിക്കാനാകാത്ത താളിയോലകളുടെ എണ്ണമാണ്. 1 കോടിയിലധികം താളിയോല രേഖകൾ ഉണ്ടെന്നാണ് പറയുന്നത്. വിഖ്യാതമായ മതിലകം രേഖകൾ, വിളംബരങ്ങൾ, ഉത്തരവുകൾ, ഭൂമി സംബന്ധമായ രേഖകൾ, കോടതി രേഖകൾ, അങ്ങനെ ഏതാണ്ട് 600 വർഷം നീണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ മിക്കവാറുമുള്ള എല്ലാ ഭാഗങ്ങളുടെയും ചരിത്രം മനസ്സിലാക്കാൻ കഴിയുന്ന രേഖകൾ ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. മ്യൂസിയത്തിലെ ഗാലറികളിലൂടെ നടക്കുമ്പോൾ ചരിത്രം നമ്മോടൊപ്പം ചേരുന്നു. എഴുത്തിന്റെ ചരിത്രം, ഭൂമിയുടെ ഉപയോഗം, ജനങ്ങളുടെ ജീവിത രീതികൾ, ഭരണ സംവിധാനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പഴയകാലത്തെ കൃഷിരീതികൾ, കലയും സംസ്കാരവും, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. തിരഞ്ഞെടുത്ത അപൂർവ രേഖകളാണ് പൊതുജനങ്ങൾക്ക് കാണാനാകുന്നത്. വെറുതെ സൂക്ഷിച്ചു വെക്കുകയല്ല, അവയൊക്കെ ശാസ്ത്രീയമായി ഡിജിറ്റൈസ് ചെയ്തു തന്നെ സൂക്ഷിക്കുന്നു. ഇവയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ചരിത്രം ഒരുക്കി വെച്ചിരിക്കുന്ന രേഖകളാണ്. അവയൊക്കെ കാണാനുള്ള താല്പര്യം നമ്മുടെ ആളുകൾക്കുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ സമയത്ത് വീണ്ടും കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി. സുനിൽകുമാർ.

0: ശുഭദിന ചിന്തകൾ.
1: മൂടില്ല, ഒന്നിനൊരു ഉഷാറില്ല, മനസ്സിനൊരു സന്തോഷം തോന്നുന്നില്ല. വല്ലാത്തൊരു ദിവസം, മോശം ദിവസം, ഇതൊക്കെ ചില ദിവസങ്ങളിൽ നാം പറയാറുള്ളതാണ്, പരിതപിക്കാറുള്ളതാണ്. ഇന്നൊന്നിനും തോന്നണില്ല എന്നൊക്കെ പറയാറുണ്ട്. സത്യവുമാകാം. പക്ഷേ ആ മടുപ്പ് തകർക്കേണ്ടതും മുറിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ മാത്രം ബാധ്യത. മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും പ്രതീക്ഷ കൊണ്ടും കർത്തവ്യങ്ങൾ കൊണ്ടും കടമകൾ കൊണ്ടും ആ മടുപ്പിൻ്റെ മൂടുപടത്തെ നമുക്ക് വലിച്ചു കീറാനാവും, ദൂരേക്ക് എറിഞ്ഞു കളയാനാവും. നാം തിരിച്ചറിയേണ്ടത് ഓരോ ദിവസവും നന്ദിപൂർവമായ സ്മരണയോടെ വേണം ആരംഭിക്കാൻ. ജീവനാകുന്ന, ആരോഗ്യമാകുന്ന, ഇക്കാണുന്ന സന്തോഷമാകുന്ന എല്ലാം നൽകുന്ന ഒരു പ്രഭാതം നമ്മിലേക്ക് വരുമ്പോൾ അതിനെ നന്ദിപൂർവം സ്മരിച്ചുകൊണ്ട് വേണം ഉണരാൻ. അതുകൊണ്ട് തന്നെയാണ് പല വിശ്വാസങ്ങളിലും ഉണർന്നാലുടൻ തന്നെ ചൊല്ലേണ്ട ശ്ലോകങ്ങളും പ്രാർത്ഥനകളും ഒക്കെ മനുഷ്യരെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ശ്ലോകങ്ങളും വാക്യങ്ങളും ചൊല്ലുവാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ആ ദിവസത്തിൻ്റെ മനോഹാരിത ഉൾക്കൊള്ളാനുള്ള ഒരു രൂപഭാവം ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ തുടങ്ങിയാൽ ഏത് മുഷിപ്പുള്ള ദിവസത്തിലും ഏത് മടുപ്പുള്ള ദിവസത്തിലും തിളങ്ങുന്ന ഒരു രേഖ നമുക്കെവിടെയെങ്കിലും കാണാൻ കഴിയും. ആ രേഖയിലേക്ക് നാം പ്രവേശിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മടുപ്പാകെ മാറും. ചിലപ്പോൾ ആ രേഖ നല്ലൊരു പുസ്തകമാകാം, ചിലപ്പോൾ ഒരു സേവനമാകാം, ചിലപ്പോൾ ചില ഓർമ്മകളാകാം, ചില കൂടിക്കാഴ്ചകളാകാം, ചില സന്തോഷങ്ങളാകാം, ചില വാട്സപ്പ് മെസ്സേജുകളാകാം. ഇങ്ങനെയൊക്കെ അതിന് വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. അത് തിരിച്ചറിയാവുന്നത് നമുക്ക് മാത്രമാണെന്ന് മറക്കാതിരിക്കാം. അതുകൊണ്ട് തന്നെ മുഷിപ്പും മടുപ്പും നമുക്ക് വലിച്ച് ദൂരേക്കെറിയാം. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നല്ല ഊർജ്ജസ്വലമായി ഓരോ പ്രഭാതത്തെയും കരുത്തുള്ള പ്രഭാതങ്ങളാക്കി മാറ്റാം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.